0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ദിവസേന ഏതാനും ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗം സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 8-17 വരെ വചനങ്ങൾ.
2: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും: ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്. ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക: ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോ നിമിഷം തോറും വിജ്ഞാനത്തിന്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിൽ ഒരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഹിസാബ്.
1: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിനും പാരായണം ചെയ്യുന്നതിനും മഹത്തായ പ്രതിഫലമുണ്ട്. ആ വചനങ്ങളെ മനപ്പാഠമാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നത് അതിലും മഹത്തായ നേട്ടം. പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫ്ളുൽ ഖുർആനിലേക്ക് സക്കീർ മൗലവി എടത്തനാട്ടുകര നമ്മോടൊപ്പം ചേരുന്നു. സൂറ സജദ വചനം 6.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു സജദ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളെ നമ്മൾ ഹൃദിസ്ഥമാക്കി ഇൻഷാല്ലാ ഇന്ന് 6-ാമത്തെ ആയത്ത് നമുക്ക് കാണാതെ പഠിക്കാം. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്യാം.

0: ഇൻഷാല്ല സൂറത്തു സജദയിലെ ആറാമത്തെ ആയത്ത് നമ്മൾ ഹിഫ്ലാക്കി. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ വ ആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദയിലെ ആറാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്.

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു അൽ മുഅല്ലിം. സൂറ ബക്കറയിലെ 214 മുതൽ 216 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മുദ്ദസിറിന്റെ 48 മുതൽ 56 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
1: വചനം 48. വാക്കർത്ഥം: ഫമാ തൻഫഉഹും, ഇനി ആകയാൽ അവർക്ക് പ്രയോജനപ്പെടുകയില്ല, ഉപകാരപ്പെടുകയില്ല. ഷഫാഅത്തു, ശുപാർശ. അഷ്ഷാഫിഈൻ, ശുപാർശക്കാരുടെ.
2: ഫമാ തൻഫഉഹും ഷഫാഅത്തു അഷ്ഷാഫിഈൻ,
1: ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശ പ്രയോജനപ്പെടുന്നതല്ല. വചനം 49. വാക്കർത്ഥം: ഫമാലഹും, എന്നിരിക്കെ എന്താണവർക്ക്. അനിത്തദ്ഖിറ, ഉത്ബോധനം വിട്ട്, ഉപദേശം വിട്ട്, സ്മരണ വിട്ട്.
3: മുഅ്റിദീൻ, തിരിഞ്ഞുകളയുന്നവരായിക്കൊണ്ടിരിക്കുന്നു.
1: എന്നിരിക്കെ എന്താണവർക്ക്.
3: ഈ ഉത്ബോധനത്തെ വിട്ട്
1: അവർ തിരിഞ്ഞുകളയുന്നവരായിക്കൊണ്ടിരിക്കുന്നു. വചനം 50. വാക്കർത്ഥം: കഅന്നഹും, അവർ ആകുന്നുവെന്ന പോലെ. ഹുമുറുൻ, കഴുതകൾ. മുസ്തൻഫിറ, വിരളി പിടിച്ചു പോകുന്ന, പേടിച്ച് ഓടുന്ന.
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ,
1: വിരളിയെടുത്തോടുന്ന കഴുതകളെന്നോണമിരിക്കുന്നു അവർ. വചനം 51. വാക്കർത്ഥം: ഫറത്ത്, ഓടിപ്പോകുന്ന. മിൻ കസ്വറ, സിംഹത്തിൽ നിന്ന്, വേട്ടക്കാരിൽ നിന്ന്, അമ്പെയ്ത്തുകാരിൽ നിന്ന്.
2: ഫറത്ത് മിൻ കസ്വറ,
1: അതെ, വല്ല സിംഹത്തിൽ നിന്നും ഓടിപ്പായുന്ന കഴുതകളെ പോലെ. വചനം 48 മുതൽ 51 വരെയുള്ളതിൻ്റെ വിശദീകരണം: രക്ഷയ്ക്കുള്ള മാർഗങ്ങളെല്ലാം അവർ നഷ്ടപ്പെടുത്തിയിരിക്കെ കൊണ്ട് ഇനി അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരുമില്ല. ഉണ്ടെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ അതവിടെ സ്വീകാര്യവുമല്ല, അതിന് സാധ്യതയുമില്ല. ഇങ്ങനെയാണ് സത്യത്തെ നിഷേധിക്കുന്നവരുടെ പര്യവസാനം. ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പ്രതികരണങ്ങളും ചേഷ്ടകളും കാണുമ്പോൾ തങ്ങളെ വേട്ടയാടി പിടിക്കുവാൻ വന്ന സിംഹങ്ങളെ കണ്ട് നാലുപാടും വിരളിയെടുത്തോടുന്ന കാട്ടുകഴുത കൂട്ടങ്ങളാണ് അവരെന്നു തോന്നിയേക്കും എന്ന് സാരം. കസ്വറ എന്ന വാക്കിന് അമ്പെയ്ത്തുകാർ എന്നും വേട്ടക്കാർ എന്നും ചിലർ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. ഉദ്ദേശ്യം അപ്പോഴും വ്യക്തം തന്നെ. വചനം 52. വാക്കർത്ഥം: ബൽ യുരീദു, പക്ഷേ ഉദ്ദേശിക്കുന്നു, എങ്കിലും ഉദ്ദേശിക്കുന്നു. കുല്ലും റിഇൻ, എല്ലാ ഓരോ മനുഷ്യനും. മിൻഹും, അവരിൽപ്പെട്ട. അയ്യു ഉത്ത, അവന് കൊടുക്കപ്പെടണമെന്ന്. സുഹുഫൻ, ചില ഏടുകൾ, ഗ്രന്ഥങ്ങൾ. മുനശ്ശറ, വിരുത്തപ്പെട്ടതായ, നൂർത്തപ്പെട്ടതായ, തുറക്കപ്പെട്ടതായ.
2: ബൽ യുരീദു കുല്ലു മ്രിഇൻ മിൻഹും അൻ യുഅത സുഹുഫൻ മുനശ്ശറ,
1: അത്രയുമല്ല, പക്ഷേ അവരിൽ നിന്നുള്ള എല്ലാ ഓരോ മനുഷ്യനും ഉദ്ദേശിക്കുന്നു തുറന്ന് നിവർത്തി വെക്കപ്പെട്ട ഏടുകൾ തനിക്ക് നൽകപ്പെടണമെന്ന്. വചനം 53. വാക്കർത്ഥം: കല്ല, വേണ്ട, അങ്ങനെയല്ല. ബല്ലാ യഖാഫൂന, പക്ഷേ അവർ ഭയപ്പെടുന്നില്ല. അൽ ആഖിറ, പരലോകത്തെ.
2: കല്ല, ബല്ലാ യഖാഫൂന അൽ ആഖിറ,
1: അതു വേണ്ട, പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല. വചനം 52-53 എന്നിവയുടെ വിശദീകരണം. അവരുടെ ധിക്കാരം കണ്ടാൽ പ്രവാചകന് ലഭിച്ച ഗ്രന്ഥമൊന്നും പോരാ. അവരിൽ ഓരോരുത്തനും വെവ്വേറെ തന്നെ തുറന്ന വേദഗ്രന്ഥം അവതരിച്ചു കിട്ടണം എന്നാണ് അവരുടെ നില. ഇത്രത്തോളം ധിക്കാരത്തിന് മുതിരാതിരിക്കുകയാണവർക്ക് നല്ലത് എന്ന് അവർ ഓർത്തുകൊള്ളട്ടെ. പരലോകത്തെക്കുറിച്ച് ഭയമില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം എന്ന് സാരം. വചനം 54. വാക്കർത്ഥം: കല്ല, വേണ്ട. ഇന്നഹു, നിശ്ചയമായും അത്. ഇത് തദ്കിറ, ഒരു ഉത്ബോധനം ആകുന്നു, ഉപദേശം ആകുന്നു.
2: കല്ല ഇന്നഹു തദ്കിറ,
1: അത് വേണ്ട, നിശ്ചയമായും ഇതൊരു ഉത്ബോധനമത്രേ. വചനം 55. വാക്കർത്ഥം: ഫമൻ ഷാഅ, അതുകൊണ്ട് അപ്പോൾ ആർ ഉദ്ദേശിച്ചുവോ, ആർക്കു വേണമോ. ലക്കറ, അതവൻ ഓർമ്മിക്കട്ടെ, സ്മരിക്കും.
2: ഫമൻ ഷാഅ ലക്കറ,
1: ആകയാൽ ആർക്കു വേണമോ അവൻ അത് ഓർമ്മിച്ചുകൊള്ളട്ടെ. വചനം 56. വാക്കർത്ഥം: വമാ യദ്കുറൂന, അവർ ഓർക്കുന്നതുമല്ല. ഇല്ല അയ്യഷാ, ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. അല്ലാ, അല്ലാഹു. ഹുവ അഹ്ലു, അവൻ അർഹനാണ്, തരപ്പെട്ടവനാണ്, അവകാശപ്പെട്ടവനാണ്. അത്തഖ്വ, സൂക്ഷ്മതയ്ക്ക്, ഭയഭക്തിക്ക്. വ അഹ്ലു, അർഹനുമാകുന്നു. അൽ മഗ്ഫിറ, പാപമോചനത്തിന്, പാപം പൊറുക്കുവാൻ.

0: അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ലതാനും അവൻ ഭയഭക്തിക്ക് അവകാശപ്പെട്ടവനും പാപമോചനത്തിന് അവകാശപ്പെട്ടവനുമത്രേ. വചനം 54 മുതൽ 56 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഈ തിരുവചനം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിയതായി ഹദീസിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഞാൻ സൂക്ഷിക്കപ്പെടുവാൻ ഭയഭക്തി കാണിക്കപ്പെടുവാൻ അർഹനാകുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം ഒരു ആരാധ്യനും സ്വീകരിക്കപ്പെട്ടുകൂടാ. എന്നാൽ എന്നെ ആർ സൂക്ഷിക്കുകയും അങ്ങനെ എന്നോടൊപ്പം ഒരു ആരാധ്യനെയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തുവോ, അവന് ഞാൻ പൊറുത്തുകൊടുക്കുവാൻ അവകാശപ്പെട്ടവനാകുന്നു. അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി. ഖുർആൻ ആരെയും സത്യമാർഗത്തിലേക്ക് നിർബന്ധിച്ച് പിടിച്ചു വലിക്കുന്നില്ല. അത് സത്യങ്ങൾ വെട്ടിത്തുറന്ന് കാട്ടിയും ഉപദേശിച്ചും കൊണ്ടും നേർവഴിയിലേക്ക് മാടി വിളിക്കുന്നുവെന്ന് മാത്രം. സത്യം സ്വീകരിക്കണം, നേർമാർഗം പ്രാപിക്കണം എന്നൊക്കെ ഉദ്ദേശ്യവും താൽപ്പര്യവും ഉള്ളവർക്ക് അത് ഓർമ്മിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അല്ലാത്തവർക്ക് വേണമെങ്കിൽ നിരസിക്കുകയും ചെയ്യാം. ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ, സൂറത്തുൽ കഹ്ഫ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം കൂടി ഉണ്ടെങ്കിലേ അവർ ഓർമ്മിക്കലും വിശ്വസിക്കലുമെല്ലാം ഉണ്ടാകൂ. വമാ യദ്കുറൂന ഇല്ലാ അന് യശാ അല്ലാഹ്. അവൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ആരൊക്കെയാണെന്നും നേർമാർഗം പ്രാപിക്കുന്നവർ ആരൊക്കെയാണെന്നും അവന് നല്ലപോലെ അറിയാമല്ലോ. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സൂറത്തു നഹൽ 125 വചനം. അക്രമകാരികളായ ആളുകളെ അവൻ നേർമാർഗത്തിലാക്കുകയില്ലതാനും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമല്ലാലിമീൻ, സൂറത്തുൽ മുനാഫിഖൂൻ. ചുരുക്കി പറഞ്ഞാൽ സൂക്ഷിക്കപ്പെടുവാനും ഭയഭക്തി അർപ്പിക്കപ്പെടുവാനുമുള്ള അർഹത അല്ലാഹുവിന് മാത്രമാണുള്ളത്. അവനെ ആർ സൂക്ഷിച്ചു വരുന്നുവോ അവൻ നേർമാർഗം പ്രാപിച്ചു. അവന് അല്ലാഹു പൊറുത്തുകൊടുക്കുകയും ചെയ്യും. പൊറുത്തുകൊടുക്കുവാനുള്ള അവകാശവും അധികാരവുമാകട്ടെ, അതും അവനല്ലാതെ മറ്റാർക്കും ഇല്ല. വമാ യദ്കുറൂന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ല എന്ന വാക്യത്തിൽ ഇസ്ലാമിലെ ഒരു മൗലിക വിശ്വാസ സിദ്ധാന്തം അടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളടക്കമുള്ള സകല കാര്യങ്ങളും അല്ലാഹുവിൻ്റെ ഉദ്ദേശ്യം അനുസരിച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന തത്വമത്രയത്. അപ്പോൾ മനുഷ്യൻ ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം അവന് ഒന്നും നടത്തുവാനോ അവനിൽ ഒന്നും നടക്കുവാനോ പോകുന്നില്ല. അതിനുള്ള കഴിവും വിചാരവും വികാരവുമെല്ലാം അല്ലാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. വമാ തഷാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, സൂറത്തു തക്വീർ. ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും തിരുമേനി ഇഷ്ടപ്പെടുന്നവരെ നേർമാർഗത്തിലാക്കുവാൻ സാധ്യമായില്ല. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സൂറത്തുൽ ഖസസ് 56 വചനം. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുന്നതല്ല, പക്ഷേ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റി അവൻ നല്ലവണ്ണം അറിയുന്നവനുമാണ്. മനുഷ്യൻ്റെ കാര്യങ്ങളെല്ലാം അവൻ്റെ സ്വന്തം കഴിവിൽപ്പെട്ടതാണെന്നും അതിൽ അല്ലാഹു അവന് നിരുപാധികമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും വാദിച്ചുകൊണ്ട് മനുഷ്യന് അതിരുകവിഞ്ഞ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്ന യുക്തിവാദക്കാർ ഇതുപോലെയുള്ള ഖുർആൻ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമല്ല അള്ളാഹുവിൻ്റെ അറിവിനെയും കഴിവിനെയും അധികാരത്തെയും അല്പമൊന്ന് വെട്ടിച്ചുരുക്കുകയും അവൻ്റെ അറിവിനും ഇഷ്ടത്തിനും എതിരായി ലോകത്ത് കുറേ കാര്യങ്ങൾ നടമാടുമെന്ന് വരുത്തിത്തീർക്കുകയും കൂടി ചെയ്യുന്നത് കാണാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ അധികാരവൃത്തവും കഴിവും വലുതാക്കുവാനും അള്ളാഹുവിൻ്റെ അധികാരവൃത്തവും കഴിവും ചെറുതാക്കുവാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലും ഭരണകാര്യങ്ങളിലും തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ന്യായീകരിക്കുവാൻ കഴിയാത്ത രഹസ്യങ്ങളൊന്നും ഉണ്ടായിക്കൂടാ എന്നൊരു ധാരണയും അവരിൽ നിന്ന് പ്രകടമാകുന്നു. അള്ളാഹു അക്ബർ. അള്ളാഹു നമുക്കെല്ലാവർക്കും സത്യം ഗ്രഹിക്കുവാനും നേർമാർഗം പ്രാപിക്കുവാനും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പാപങ്ങളും പാകപ്പിഴവുകളും അവൻ പൊറുത്തു തരട്ടെ. ആമീൻ. ولا حول ولا قوة إلا بالله وله الحمد والمنة.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മുദ്ദസ്സിർ 48 മുതൽ 56 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായെത്തുന്ന പ്രതിസന്ധികൾ,
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
2: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
2: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും തിരുത്തുന്ന വളരെ മനോഹരമായിരിക്കുന്ന അത്തഹ്സീൻ അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് നമ്മളിപ്പോൾ കേൾക്കുക. സൂറ അൽ ബഖറ 84-85 വചനങ്ങളാണ് ഇന്ന് ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ബഖറയിലെ 84-ാമത്തെ ആയത്ത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് وَإِذْ أَخَذْنَا أَخَذْنَا ദാലിൻ്റെ ഉച്ചാരണമൊക്കെ ശ്രദ്ധിക്കണം. മീസാഖക്കും മീസാഖക്കും എന്നല്ല മീ സീനാവരുത്. അതുപോലെ ഖാഫും കാഫും മഖ്റജ് അടുത്തുള്ള അക്ഷരമാണ്. മീസാഖക്കും ഖാക്കും മീസാഖക്കും. ലാ തസ്ഫികൂന ദിമാഅക്കും ദിമാഅക്കും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറുകൾ നീട്ടണം. ولا تخرجون انفسكم انف نونين വ്യക്തമാക്കി മണിക്കണം. അതുപോലെ انفسكم മീ സാകിന മീമിന് ശേഷം മീം ഇദ്ഗാമു തമാസിരിൻ അവിടെ കൂട്ടിലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ انفسكم മിന്തി ആയിരിക്കും സാകിന നൂന് ശേഷം ദാല്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന മിന്തിയായിരിക്കും. സുമ്മ സുമ്മ സുമ്മ എന്നാവരുത്. സുമ്മ അതുപോലെ മീമിന് ശ്രദ്ധുണ്ട്, മണിക്കണം. അഖ്റർതും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട വായിക്കേണ്ട വേർഡ്സുകളാണ് ഇതൊക്കെ. അക്ഷരങ്ങളുടെ ഉച്ചാരണം മാറാതെ അഖ്റർതും. വഅൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന തഷ്ഹദൂൻ തഷ്ഹദൂൻ. ഇനി അടുത്ത ആയത്തിൽ സുമ്മ അൻതും ഹാഉലൈ സുമ്മ. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും സീൻ ആവരുത്, അത് അർത്ഥം മാറിപ്പോവും. സുമ്മ അല്ല, ഫീസു സുമ്മ. മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അൻതും ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻതും ഇഖ്ഫാ ബിഗുന്ന ഹാഉലൈ. ഇവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്നാമത്തെ മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ. അതുപോലെ തന്നെ ഹാഉലൈ, ഇത് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ. അപ്പോൾ ഒന്നാമത്തെ മദ്ദ് മുൻഫസിലാണ്, രണ്ടാമത്തേത് മുത്തസിലും. ഒന്നാമത്തതിൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ മദ്ദ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ. അതാണ് ഹ ഉലൈ. ഇത് രണ്ട് പദമാണ്. ഇനി അടുത്തത് തഖ്തുലൂന തഖ്തുലൂന. ഖാഫാണ്, വളരെയധികം ശ്രദ്ധിക്കണം. തഖ്തുലൂന അൻഫുസകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വതുഖ്രിജൂന ഫരീഖം തൻവീന് ശേഷം മീം ഇത് ഗംബിഖുന ഫരീഖം മിൻകും മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഖുന മിൻകും ശേഷം മിൻകും മീം സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഗാം മുതമാസിലെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. മിൻകും മിന്തിയായിരിക്കും, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഖുന മിന്തിയാരിഹിം. തവാഹറൂന തലാഹറൂന എന്നല്ല തവാഹറൂന അലൈഹിം ബിൽ സാക്കിന മീമിന് ശേഷം ബ ഇഖ്ഫാ ഷഫവി എന്ന് പറയാം. മീമിനെ അവ്യക്തമാക്കി മണിക്കണം. അലൈഹിം ബിൽ ഇസ്മി. ഇനി ഇസ്മ ഇസ്മല്ല, വളരെയധികം ശ്രദ്ധിക്കണം, അർത്ഥം മാറും. ഇസ്മ ബിൽ ഇസ്മി ഫാസീസു എസ് ബിൽ ഇസ്മി. വൽ ഉദ്വാൻ വൽ ഉദ്വാൻ അല്ല, ഐനാണ്, ഹംസയല്ല, ഐൻ. വൽ ഉദ്വാൻ വഇൻ യഅതൂകും സാകിന നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന വഇൻ യഅതൂകും വഇൻ യഅതൂകും. നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന
2: വഇയതുകും ഉസാറാ തുഫാദൂഹും വഹുവ മുഹറമുൻ മുഹഹ
1: തൊണ്ടയുടെ മധ്യഭാഗം മുഹറമല്ല
2: മുഹറമുൻ അലൈക്കും
1: തൻവീന് ശേഷം അയിനുണ്ട് ഇവിടെ
2: മുഹറമുൻ
1: ഇദ്ഹാർ ചെയ്യണം വെളിവാക്കി ഉച്ചരിക്കണം
2: മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും ഇഖ്റാജുഹും അഫതുമിനൂന അഫതുമിനൂന അഫതുമിനൂന ബിബഅദിൽ
1: അയിന് ദാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം
2: ബിബഅദിൽ കിതാബി വതക്ഫ അക് അക് وتكفرون ببعض ببعض ض ض ض ببعض فما جزاء
1: مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദർ നീട്ടണം മദ് മുത്തസിൽ വാജിബാണ് മദ്ദിന്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ അതേ പദത്തിൽ അതാണ് ജസാഉ മദ് മുത്തസിൽ
2: മൻ യഫഅലു
1: സാകിന നൂന് ശേഷം
2: യ ഇദ്ഗാം ബിഗുന്ന മൻ യഫഅലു
1: നൂനിനെ അവ്യക്തമാക്കി അഥവാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അതാണ് ഇദ്ഗാം ബിഗുന്ന
2: മൻ യഫഅലു ذلك منكم
1: اخفام بغنا
2: منكم الا خزي الا خزي في
1: تنوين ششم فاء تنوينين فاء നക്ഷരത്തിലേക്ക് تنوينينെ ഇവിടെ അവ്യക്തമാക്കി മണിക്കണം اخفام بغنا
2: خزي في الحياه الدنيا
1: ഇവിടെ تنوين ششم فاء വരുമ്പോൾ
2: اغنا
1: ഇദ്ഗാം പോലെ ആവരുത് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം
2: ഖിസ്യു ഫിൽ ഹയാതി ദുനിയ
1: ഇങ്ങനെ ഫിൽ ഹയാതി ദുനിയ ദുനിയ നോക്കൂ ഇവിടെ സാക്കിന നൂന് ശേഷം യാ വരുമ്പോൾ ശരിക്കും ഇവിടെ ഇദ്ഗാം ബിഗുന്നയാണ് അതേസമയം ദുനിയ എന്നത് ഒറ്റ പദത്തിലാണ് നൂനും യാ ഉള്ളത് അതുകൊണ്ട് അവിടെ ഇദ്ഹാറാണ് ചെയ്യുക വെളിവാക്കി ഉച്ചരിക്കണം മണിക്കരുത് ദുനിയ
2: وَيَوْمَ الْقِيَامَةِ يُرَدُّونَ يُرَدُّونَ إِلَى أَشَدِّ الْ إِلَى
1: مد منفصل مد الأكشر ما ألفين الشيشم حمزة أدت بدتل نالو أنجو حركة قدر نيتاو نمد
2: إِلَى أَشَدِّ الْعَذَابِ وَمَا اللَّهُ بِغَافِلٍ وَمَا اللَّهُ بِغَافِلٍ بِغَا
1: غَيْن تونديرا مغل باغم
2: بِغَافِلٍ عَمَّ
1: തൻവീന് ശേഷം അയിന് വെളിവാക്കി ഉച്ചരിക്കണം മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം
2: ബിഗാഫിലിൻ അമ്മ അമ്മ
1: മീമിന് ശദ് മണിക്കണം തഅമലൂൻ തഅമലൂൻ അല്ല
2: തഅമലൂൻ
1: അയിന് വളരെയധികം അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം തഅമലൂൻ എന്നോതി പോകരുത് തൊണ്ടയുടെ മധ്യഭാഗമാണ് അയിന്
2: തഅമലൂൻ
1: ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഓദാം

0: മഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 84-85 വചനങ്ങളിലെ പാരായണങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിൽ. ബഹുമാനനായ ഹാഫിള്,
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 554-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: إنه كان توابا.
1: ബാറക്കല്ലാഹു ഫീകും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഷംസ്, സൂറ നസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

يعلمون فتول عنهم حتى حين وأبصرهم فسوف يبصرون

0: الكوثر، فصل لربك وانحر، إن شانئك هو الأبتر.
1: ബാറക് അല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സോഫാത്തിലെ 171 മുതൽ 182 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ കൗസറുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ഹുസൈൻ അൽ ഷേഖ്.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com. Peace Radio.
3: Tuned to reality. പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് അവിടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ പാരായണ വിദഗ്ധരായ ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.
4: أعوذ بالله من الشيطان الرجيم

0: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ, ഏറെ ഹൃദ്യമായ ഖുർആൻ പാരായണവുമായി നാം കേട്ടത് തൻസീൽ പ്രോഗ്രാം. പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേവലം പാരായണം ചെയ്യുന്നതിനപ്പുറം അവയുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കാം. ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്നു വിജ്ഞാനപ്രദമായ പരിപാടിയിലേക്ക്. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ സോഫാത്തിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫകഫറു ബിഹി ഫസൗഫ യഅലമൂൻ വലഖദ് സബഖത് കലിമതുനാ ലിഇബാദിനാൽ മുർസലീൻ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 170-171 വചനങ്ങളാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 169-170 വചനങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഫകഫറൂ ബിഹി, എന്നിട്ട് അവർ അതിൽ അവിശ്വസിച്ചു. ഫസൗഫ, അതിനാൽ വഴിയെ. യഅലമൂൻ, അവർ അറിയും. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാമ സഅദി റഹ്മുള്ള എടുത്തു പറഞ്ഞൊരു കാര്യം, വഹും കദ്ബത്തുൻ ഫീ ദാലിക് ഫഖദ് ജാഅഹും അഫ്ദലുൽ കുതുബി ഫകഫറു ബിഹി ഫഅലിമ അന്നഹും മുതമർദിദൂന അലൽ ഹഖ്. ഈ സത്യനിഷേധികൾ തങ്ങളിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗ്രന്ഥം വന്നപ്പോൾ അവർ അതിൽ അവിശ്വസിച്ചു. അവർ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരസ്കരിച്ചു. അതുകൊണ്ട് തന്നെ ഫസൗഫ യഅലമൂൻ, അവർ ശേഷം അറിയും എന്ന് പറഞ്ഞാൽ അൽ അദാബ ഹീന യഖഉ ബിഹിം, തങ്ങളിലേക്ക് ശിക്ഷ വരുന്നത്. വലാ യഹ്സബു അയ്ദൻ അന്നഹും ഫിദ്ദുനിയാ ഗാലിബൂൻ, അതുപോലെ തന്നെ തങ്ങൾ ദുനിയാവിൽ അതിജയിക്കുന്നവരല്ല എന്ന് അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതാണ് 170-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് 171-ാമത്തെ വചനം, വലഖദ് സബഖത്, തീർച്ചയായും മുമ്പുണ്ടായിട്ടുണ്ട്, മുൻ കഴിഞ്ഞിരിക്കുന്നു. കലിമതുനാ, നമ്മുടെ വാക്ക് അല്ലെങ്കിൽ നമ്മുടെ വാക്യം. ലി ഇബാദിന, നമ്മുടെ അടിയാന്മാർക്ക്. അൽ മുർസലീൻ, മുർസലുകളായ നമ്മുടെ അടിയാന്മാർക്ക് നമ്മുടെ വാക്ക് മുമ്പ് തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖസീർ റഹ്മഹുള്ള പറയുന്നു, ഐ തഖദ്ദമ ഫിൽ കുതുബിൽ അവ്വലി, മുമ്പുള്ള ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. അന്നൽ ആഖിബത ലി റുസുലി വ അത്ബാഇഹിം, നല്ല പര്യവസാനം പ്രവാചകന്മാർക്കാകുന്നു, അവരുടെ അനുയായികൾക്കുമാകുന്നു. ഫിദ്ദുനിയ വൽ ആഖിറ, ഇഹലോകത്തും അതുപോലെ തന്നെ പരലോകത്തും. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വ റുസുലി ഇന്നല്ലാഹ ഖവിയുൻ അസീസ്. കതബല്ലാഹു, അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. ലഅഗ്ലിബന്ന, തീർച്ചയായും ഞാൻ അതിജയിക്കും. അന വ റുസുലി, ഞാനും എൻ്റെ ദൂതന്മാരും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ഖവിയുൻ അസീസ്, ശക്തനും പ്രതാപശാലിയുമാകുന്നു. സൂറത്തുൽ മുജാദിലയിലെ 21-ാമത്തെ വചനം. അതുപോലെ തന്നെ സൂറത്ത് ഗാഫിറിൽ കാണാം, ഇന്നാ ലനസുറു റുസുലനാ വല്ലദീന ആമനു, തീർച്ചയായും നാം നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസികളെയും സഹായിക്കുക തന്നെ ചെയ്യും. ഫിൽ ഹയാത്തി ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്, ഈ ദുനിയാവിലും നാളെ ഖിയാമത്ത് നാളിലും. അല്ലാമ സഅദി റഹ്മല്ലാഹു പറയുന്നു, ഖദ് സബഖത് കലിമത്തുല്ലാഹി ലത്തി ലാ മറദ്ദ ലഹ, അല്ലാഹുവിന്റെ വചനം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വലാ മുഖാലിഫ ലഹ, അത് എതിർ പ്രവർത്തിക്കപ്പെടുന്ന തിരസ്കരിക്കപ്പെടുന്ന ഒന്നല്ല. ലി ഇബാദിഹിൽ മുർസലീന വ ജുന്ദിഹി അൽ മുഫ്ലിഹീന, അല്ലാഹുവിന്റെ ദാസന്മാരായ മുർസലീങ്ങളുടെ കാര്യത്തിലും അള്ളാഹുവിന്റെ സൈന്യമായ ആ വിജയികളുടെ കാര്യത്തിലും അള്ളാഹുവിന്റെ വചനം മുൻകടന്നിട്ടുണ്ട്. ഇമാം തബരി റഹ്മല്ലാഹു പറയുന്നു, യഖൂൽ തആല ദിക്റഹു വലഖദ് സബഖ മിന്നൽ ഖൗല ലിറുസുലിന, നമ്മുടെ ദൂതന്മാരുടെ കാര്യത്തിൽ നമ്മുടെ വാക്ക് മുൻകടന്നിട്ടുണ്ട്. ഇന്നഹും ലഹുമുൽ മൻസൂറൂന, തീർച്ചയായും അവർ തന്നെയാകുന്നു സഹായിക്കപ്പെടുന്നവർ. ഐ മദാ ബിഹാദ മിന്നൽ ഖദാ വൽ ഹുക്മു ഫീ ഉമ്മിൽ കിതാബി വഹുവ അന്നഹും ലഹുമുൻ നുസ്റത്തു വൽ ഗലബത്തു ബിൽ ഹുജജി, അവർക്കാണ് പ്രവാചകന്മാർക്കാകുന്നു എല്ലാ നിലയിലും സഹായവും പ്രമാണങ്ങൾ കൊണ്ടുള്ള അതിജയിക്കലും ഉണ്ടാവുക. ആ കാര്യം പൂർവ ഗ്രന്ഥങ്ങളിലും അതേപോലെ നമ്മുടെ വചനത്തിലും മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു, തസ്ലിയത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിൻ്റെ റസൂലിനെ സമാശ്വസിപ്പിക്കലാകുന്നു. വ തസ്ബീതുഹു അലാ മാ കാന അലൈഹി മിനർ റിസാല, ആ പ്രവാചകന്റെ റിസാലത്തിനെ സ്ഥൈര്യപ്പെടുത്തലുമാകുന്നു. വ തഹ്ദീദു അഅദാഇ റുസുലി, പ്രവാചകന്റെ ശത്രുക്കൾക്കുള്ള ഒരു കടുത്ത മുന്നറിയിപ്പാകുന്നു, ഭീഷണിയാകുന്നു. വ അന്നഹും മഖ്ദൂലൂന, അവർ കൈവിടപ്പെടുന്നവരായിരിക്കും. ലി അന്നഹു ഇദാ കതബ നസ്റു ലിർറസൂലി, പ്രവാചകന് സഹായം രേഖപ്പെടുത്തപ്പെട്ടാൽ ഫസയക്കൂനുൽ ഖദ്ലാനു ലി അഅദാഇഹിം, തീർച്ചയായും പിന്നീട് ശത്രുക്കൾക്കായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരാജയം നേരിടുക. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. 172-ാമത്തെ വചനം, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ, ഇന്നഹും നിശ്ചയമായും അവർ, ലഹും അവർ തന്നെയാകുന്നു, അൽ മൻസൂറൂൻ സഹായം നൽകപ്പെടുന്നവർ, നിശ്ചയമായും അവർ തന്നെയാണ് സഹായം നൽകപ്പെടുന്നവർ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഫിദ് ദുനിയാവൽ ആഖിറ, ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഈ പറയപ്പെട്ട പ്രവാചകന്മാരും അവരുടെ അനുയായികളുമാകുന്നു സഹായം നൽകപ്പെടുന്നവർ. കമ തഖദ്ദമ ബയാനു നുസ്രത്തിഹിം അലാ ഖൗമിഹിം മിമ്മൻ കദ്ദബഹും വഖാലഫഹും, മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, വിവരിക്കപ്പെട്ടിട്ടുണ്ട് പൂർവ്വപ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കുമുണ്ടായ അനുഭവങ്ങൾ. വകൈഫ അഹ്ലകല്ലാഹു അൽ കാഫിരീന, എങ്ങനെയാണ് അല്ലാഹു കാഫിരീങ്ങളെ നശിപ്പിച്ചതെന്നും. വനജ ഇബാദഹു അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ തൻ്റെ ദാസന്മാരെ എങ്ങനെയാണ് അല്ലാഹു രക്ഷപ്പെടുത്തിയതെന്നും അവിടെ മുമ്പ് വിവരിച്ചു പോയിട്ടുണ്ട്. തുടർന്ന് 172-ാമത്തെ വചനം, ഇന്നഹും ലഹുമുൽ മൻസൂറൂൻ വഇന്ന ജൂദനാ ലഹുമുൽ ഗാലിബൂൻ, ഈ രണ്ട് വചനവും ഇബ്നു കസീർ റഹ്മഹുല്ലാ അതിൻ്റെ കൂടെ എടുത്തു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഇന്നഹും തീർച്ചയായും അവർ, ലഹും അവർ തന്നെയാകുന്നു, അൽ മൻസൂറൂൻ സഹായിക്കപ്പെടുന്നവർ. വഇന്ന ജൂദനാ, തീർച്ചയായും നമ്മുടെ സൈന്യം, ലഹും അവരാകുന്നു, അൽ ഗാലിബൂൻ അതിജയിക്കുന്നവർ. അല്ലാമ സഅദി റഹ്മഹുല്ലാ വിവരിക്കുന്നു, അന്നഹും അൽ ഗാലിബൂന ലിഗൈരിഹിം, മറ്റുള്ളവരെക്കാൾ അതിജയിക്കുന്നവർ ഇവരാകുന്നു. അൽ മൻസൂറൂന മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് സഹായിക്കപ്പെടുന്നവർ ഇവരാകുന്നു. നസ്റൻ അസീസൻ, വളരെ ശക്തമായ തരത്തിലുള്ള പ്രതാപത്തോടു കൂടിയുള്ള സഹായം. യതമക്കനൂന ഫീഹി മിൻ ഇഖാമത്തി ദീനിഹിം, തങ്ങളുടെ ദീനിനെ സ്ഥാപിക്കാൻ അതിനെ നിലനിർത്താൻ സഹായിക്കുമാറുള്ള. വഹാദിഹി ബിഷാറത്തുൻ അദീമ ലിമനിത്തസഫ ബി അന്നഹു ജുന്ദുല്ലാ, ഇത് അള്ളാഹുവിൻ്റെ സൈന്യം എന്ന വിശേഷണം ഒരു മഹത്തായ സന്തോഷവാർത്ത അറിയിക്കുന്നു. ബി അൻ കാനത്ത് അഹ്വാലുഹു മുസ്തഖീമത്തുൻ വഖാതല മൻ അമറ ബി ഖിതാലിഹിം അന്നഹു ഗാലിബുൻ മൻസൂറുൻ, അള്ളാഹു തങ്ങളുടെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അത് കൃത്യമായി പ്രാവർത്തികമാക്കിക്കൊണ്ട് ശരിയാം വണ്ണം നിലക്കൊണ്ടവർ ആ ആളുകളെക്കുറിച്ച് അള്ളാഹു അവർ അള്ളാഹുവിൻ്റെ സൈന്യമാണെന്നാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ കാണാം, ഇന്നഹും യഅനി ലാ ഗൈറുഹും, അവർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരല്ല അവർ തന്നെയാകുന്നു എന്നർത്ഥം. അൽ മൻസൂറൂന ഐ അല്ലദീന യൻസുറുഹുമുല്ലാഹു അസ്സ വജല്ല, അല്ലാ അവരെ സഹായിക്കും. ബിമാ യുഖദ്ദിറുഹു മിനൽ ആയാത്തി ഔ ബിമാ യുർസിലുഹു മിനൽ ജുനൂദി, അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കൊണ്ടും അള്ളാഹു അയച്ച അവൻ്റെ സൈന്യത്തെക്കൊണ്ടും. എന്നിട്ട് പറയുന്നു, ഫഫി ബദർ അർസലല്ലാഹു അൽ മലായിക്ക, ബദറിൽ അള്ളാഹു മലായിക്കത്തുകളെ അയച്ചു. ഫഖാതലത് മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മലായിക്കത്തുകൾ പ്രവാചകൻ്റെ കൂടെ യുദ്ധത്തിലേർപ്പെട്ടു. വഫിൽ അഹ്സാബി, അതുപോലെ തന്നെ അഹ്സാബ് യുദ്ധത്തിൽ അർസലല്ലാഹു തആല അർരീഹ ശദീദ, ശക്തമായ കാറ്റിന് അള്ളാഹു അയച്ചു. വമഅഹ ജുനൂദൻ, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സൈന്യത്തെയും അയച്ചു. ഫർസൽന അലൈഹിം രീഹൻ വജുനൂദൻ ലം തറൗഹ, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്തുൽ അഹ്സാബിലെ ഒമ്പതാമത്തെ വചനത്തിൽ കാണാം, ഫർസൽന അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു രീഹൻ, കാറ്റിന് അയച്ചു. വജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത സൈന്യത്തെയും അയച്ചു. ഫജമ അല്ലാഹു ഫിൽ അഹ്സാബി ബൈനൽ മലായിക്കത്തി തുദ്ഖിലു റുഅബ ഫി ഖുലൂബി ഹാഉലാഇൽ അഅദാഇ, അഹ്സാബ് യുദ്ധത്തിൽ അല്ലാഹു മലായിക്കത്തുകളെയും അതുപോലെ തന്നെ കാറ്റിനെയും അയക്കുകയുണ്ടായി. മലായിക്കത്തുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഭയം ഇട്ടുകൊടുത്തു. വബൈന ദീഹി അല്ലത്തി തസൽസലഹും ഹത്താലം യുഖിറലഹും ഖറാറൻ ഫഹറബു, ആ ശത്രുക്കൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ഇളക്കി വിടുന്ന രൂപത്തിലുള്ള കാറ്റ് അവരിലേക്ക് അയച്ചു. അങ്ങനെ അവർ വിരണ്ടോടി. അങ്ങനെ ഫഹും മൻസൂറൂന മിൻ ഖിബലില്ലാ, അല്ലാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള സഹായം കൊണ്ട് ഈ വിശ്വാസികൾ സഹായിക്കപ്പെട്ടു. ബിമാ യുർസില മിനൽ ആയാത്തി ഔ മിനൽ മലായിക്ക, അല്ലാഹു അയച്ച കാറ്റുകൊണ്ടും അതേപോലെ തന്നെ മലായിക്കത്തുകളെ കൊണ്ടും അവർ സഹായിക്കപ്പെട്ടു. ഇതുപോലെയുള്ള സഹായത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ പരാമർശിക്കുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്നഹും, തീർച്ചയായും അവർ, ലഹുമുൽ മൻസൂറൂൻ, അവർ തന്നെയാകുന്നു സഹായിക്കപ്പെടുന്നവർ. തുടർന്ന് 173-ാമത്തെ വചനം, വ ഇന്ന ജൂദന ലഹുമുൽ ഗാലിബൂൻ, വ ഇന്ന ജൂദന, നിശ്ചയമായും നമ്മുടെ സൈന്യം, ലഹും അവർ തന്നെ, അൽ ഗാലിബൂൻ, വിജയികൾ, ശക്തി കവിഞ്ഞവർ, നമ്മുടെ സൈന്യം തന്നെയാണ് വിജയികൾ. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ തകൂനു ലഹുമുൽ ആഖിബ, നമ്മുടെ സൈന്യത്തിനാകുന്നു നല്ല പര്യവസാനം. ഇമാം തബരി റഹ്മത്തുള്ള പറയുന്നു, യഖൂൽ വ ഇന്ന ഹിസ്ബനാ വ അഹ്ലു വിലായതിനാ, നമ്മുടെ സൈന്യം, നമ്മുടെ കക്ഷി, അതുപോലെ തന്നെ നമ്മുടെ മിത്രങ്ങൾ, ലഹുമുൽ അഗാലിബൂൻ, അവരാകുന്നു വിജയികൾ, അതിജയിക്കുന്നവർ. യഖൂൽ ലഹുമുൽ ളുഫ്റു വൽ ഫലാഹു, അവർക്കാവുന്നു വിജയം. അല അഹ്ലിൽ കുഫ്രി ബിനാ, നമ്മളിൽ അവിശ്വസിച്ചവർ ആ ആളുകളുടെ മേൽ. വൽ ഖിലാഫി അലൈനാ, നമുക്ക് എതിർ പ്രവർത്തിച്ച ആ ആളുകൾക്കെതിരിൽ അവരുടെ മേൽ നമ്മുടെ കക്ഷിക്കാകുന്നു വിജയം. ഇമാം ബഗ്‌വി റഹ്മത്തുള്ളാഹി പറയുന്നു, ഹിസ്ബുല്ലാ ലഹുമുൽ ഗലബത്തു ബിൽ ഹുജ്ജത്തി വന്നുസ്രത്തി ഫിൽ ആഖിബ, അള്ളാഹുവിൻ്റെ കക്ഷി, അവർക്കാകുന്നു വിജയം, എല്ലാ നിലയിലും സഹായവും അവർക്കാകുന്നു. അല്ലാമ ഷൗക്കാനി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സൂറത്തുൽ അഅ്റാഫിലെ 128-ാമത്തെ വചനം അനുബന്ധമായി കൊടുക്കുന്നു. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്കാകുന്നു. ഇബ്നു ജുസിയ് റഹ്മഹുള്ള അദ്ദേഹം ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഹാദൻ നസ്റു വൽ ആഖിബതു വൽ ഗലബതു, ഈ അതിജയിക്കലും ഈ സഹായവും, ബി ളുഹൂരിൽ ഹുജ്ജത്തി വൽ ബുർഹാനി വബി ഹസീമത്തി അൽ അഅദാഇ ഫിൽ ഖിതാൽ, പ്രമാണം കൊണ്ടുള്ള സഹായിക്കലാകുന്നു. മറ്റു മതങ്ങളെ മറ്റു ആദർശങ്ങളെ അതിജയിക്കുന്ന തരത്തിലുള്ള പ്രമാണം, അതുപോലെ തന്നെ ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിലുള്ള വിജയം, വബി സഅദത്തി ഫിൽ ആഖിറ, പരലോകത്തുള്ള സൗഭാഗ്യവുമാകുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വചനം കാണാം, ജുന്ദുല്ലാഹി ഫിസ്സമാഇ അൽ മലായിക, ആകാശത്തുള്ള മലായിക്കളാകുന്നു ആകാശത്തിൽ അള്ളാഹുവിന്റെ സൈന്യം. വഫിൽ അർദി, ഭൂമിയിലുള്ള സൈന്യമെന്ന് പറഞ്ഞാൽ അൽ ഗുസാത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാകുന്നു. അതുപോലെ തന്നെ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാലി ഹുസൈമി റഹ്മാൻ വിശദീകരിക്കുന്നു, വഇന്ന ജുന്ദന അൽ ജുന്ദുഹും അൽ മുദാഫിഊന അമ്മൻ, അൽ ജുന്ദുഹും അൽ മുദാഫിഊന അമ്മൻ ഹും ജുന്ദുൻ ലഹു, പ്രതിരോധം തീർക്കുന്നവരെക്കുറിച്ചാണ് സൈന്യം എന്ന് പറയുക. അല്ലദീന യൻസുറൂനഹു വയുദാഫിഊനഹു, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർ, അതിന് പ്രതിരോധം തീർക്കുന്നവർ. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ജുനൂദുൽ അമീർ ലേ ഭരണാധികാരിയുടെ, വസുൽത്താനി അതുപോലെ തന്നെ രാജാവിൻ്റെ ഭരണാധികാരിയുടെ സൈന്യമെന്ന് പറയാറുള്ളത്. വമ അഷ്ബഹു ദാലിക വഹുനാ യഖൂൽ വഇന്ന ജുന്ദന, ഇവിടെ നമ്മുടെ സൈന്യമെന്ന് പറഞ്ഞാൽ ഐ ജുന്ദുല്ലാ വഹാഉലാഇ അൽ ജുന്ദു ലൈസൂ ജുന്ദൻ ലില്ലാഹി ലിഹാജത്തില്ലാഹി ഇലൈഹിം വലാക്കിൻ ലിഅന്നഹും യുദാഫിഊന അൻ ശർഇഹി ഫസാറു ജുന്ദൻ ലഹു. ഇവിടെ അള്ളാഹുവിൻ്റെ സൈന്യമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് സഹായിക്കേണ്ട സൈന്യത്തിൻ്റെ ആവശ്യമില്ല, എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിരോധിക്കുന്നവർ എന്ന നിലക്ക് അവർ അള്ളാഹുവിൻ്റെ സൈന്യം എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. വഹാ ഉലാ ഇൽ ജുന്ദു ഉഹുമുൽ ഗാലിബൂൻ, ഈ സൈന്യമാകുന്നു അതിജയിക്കുന്നവർ. ലി കൗനിഹിം ജുന്ദുല്ലാ, അവർ അള്ളാഹുവിൻ്റെ സൈന്യമായതിനാൽ. വല്ലാഹു സുബ്ഹാനഹു വതആല യഖൂൽ, അള്ളാഹു പറയുന്നു, കതബല്ലാ, അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു, ലഅഗ്ലിബന്ന അന വറുസുലി, തീർച്ചയായും ഞാനും എൻ്റെ ദൂതന്മാരും അതിജയിക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ മുജാദിലയിലെ 21-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഫജുന്ദുല്ലാ അല്ലദീന യദുബൂന അൻ ശരീഅതിഹി ലാ ബുദ്ദ അൻ തകൂന ലഹുമുൽ ഗലബ, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്നവർ അവർ അനിവാര്യമായും അതിജയിക്കുന്നവർ തന്നെയായിരിക്കും. വലിഹാദ ഖാല തആല ലഹുമുൽ അഗാലിബൂൻ, അതുകൊണ്ടാണ് അവർ അള്ളാഹു അവരാകുന്നു അതിജയിക്കുന്നവർ എന്ന് പറഞ്ഞത്. വൽ ജുംലത്തു കൽ അവ്വലി മുഅക്കദത്തുൻ ബി സലാസത്തി മുഅക്കിദാത്തിൻ, ഈ വചനം മൂന്ന് തൗക്കീദുകൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നു, ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ഇന്ന വല്ലാം വളമീറുൽ ഫസുൽ, ഈ മൂന്ന് തൗക്കീദുകൾ കൊണ്ട് ശക്തിപ്പെടുത്തിയിരിക്കുന്നു, അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകതയായി എടുത്തു പറഞ്ഞ കാര്യം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൈന്യം അതിജയിക്കുക തന്നെ ചെയ്യും, മറ്റൊരാൾക്കും അവരെ തോൽപ്പിക്കാൻ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഗണത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുന്ന, ആ ദീനിനു വേണ്ടി നിലകൊള്ളുന്ന സജ്ജനങ്ങളിൽ, സ്വർഗാവകാശികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 170 മുതൽ 173 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
5: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനം

കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരജ്ഞങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും

0: ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ. ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുദ്ദസിറിലെ 11 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 11. വാക്കർത്ഥം: ദർനി, എന്നെ വിട്ടേക്കുക. വമൻ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരുവനെയും. വഹീദ, ഏകനായിക്കൊണ്ട്.
3: ദർനി വമൻ ഖലഖ്തു വഹീദ,
2: എന്നെയും ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും അങ്ങ് വിട്ടേക്കുക, അഥവാ അവൻ്റെ കാര്യം ഞാൻ ഏറ്റുകൊള്ളാം. വചനം 12. വാക്കർത്ഥം: വജഅൽതു, ഞാൻ ആക്കി കൊടുക്കുകയും ചെയ്തു, ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ലഹു, അവന്, മാലൻ, ധനം, സ്വത്ത്. മംദൂദ,
4: അയച്ചു കൊടുക്കപ്പെട്ടതായ അഥവാ നീട്ടിയിട്ടു കൊടുക്കപ്പെട്ടതായ.
3: വജഅൽതു ലഹു മാലം മംദൂദ,
2: അവന് ധാരാളമായി അയച്ചിട്ടു കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. വചനം 13. വാക്കർത്ഥം: വബനീന, പുത്രന്മാരെയും. ഷുഹൂദ, സന്നദ്ധരായ,
4: തയ്യാറുള്ള, യോഗ്യരായ.
3: വബനീന ഷുഹൂദ,
2: സന്നദ്ധരായ കുറെ പുത്രന്മാരെയും കൊടുത്തിരിക്കുന്നു. വചനം 14. വാക്കർത്ഥം: വമഹത്തു, ഞാൻ സൗകര്യപ്പെടുത്തി, ശരിപ്പെടുത്തി. ലഹു, അവന്. തംഹീദ ഒരു സൗകര്യപ്പെടുത്തൽ. ഞാൻ അവന് ഒരു നല്ല സൗകര്യം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 15 വാക്കർത്ഥം സുമ്മയത്തുമാവു പിന്നെയും അവൻ മോഹിക്കുന്നു. അൻ അസീദ ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ കൊടുക്കുമെന്ന്. പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചുകൊണ്ടുമിരിക്കുന്നു. വചനം 16 വാക്കർത്ഥം ഖല്ല വേണ്ട അങ്ങനെയല്ല. ഇന്നഹു കാന നിശ്ചയം അവനായിരിക്കുന്നു. ലി ആയാത്തിന നമ്മുടെ ആയത്തുകളോട്. അനീദൻ ധിക്കാരി മത്സരക്കാരൻ.
3: കല്ല ഇന്നഹു കാന ലി ആയാത്തിന അനീദ
2: വേണ്ട അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായിരിക്കുന്നു. വചനം 17 വാക്കർത്ഥം സഉർഹിക്കുഹു വഴിയെ ഞാനവനെ നിർബന്ധിക്കും പ്രേരിപ്പിക്കും. സഊദ കയറ്റം കേറാൻ ചുരം കേറാൻ ഞെരുക്കത്തിന്.
3: സഉർഹിക്കുഹു സഊദ
2: ഞാൻ അവനെ കയറ്റം കയറുവാൻ അഥവാ ഞെരുക്കം അനുഭവിക്കുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ്. വചനം 11 മുതൽ 17 വരെയുള്ളതിൻ്റെ വിശദീകരണം.
4: അല്ലാഹു പറയുന്നു,
2: മറ്റാരുടെയും പങ്കോ സഹായമോ കൂടാതെ
4: ഞാൻ ഒറ്റയ്ക്കു തന്നെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കി,
2: ധാരാളക്കണക്കിൽ സമ്പൽ സമൃദ്ധിയും നൽകി, എന്തിനും സന്നദ്ധരും യോഗ്യരുമായ കുറേ പുത്രന്മാരെയും നൽകി, എന്നുവേണ്ട വിവിധ തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും കൈവരുമാറുള്ള സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പിന്നെയും അവൻ എന്നിൽ നിന്ന് കൂടുതൽ
4: വർദ്ധമാനം മോഹിച്ചും
2: പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയായിട്ടും അവൻ അതിന് നന്ദിയും കൂറും കാണിക്കുന്നില്ലെന്നു മാത്രമല്ല, നമ്മുടെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളുടെ നേരെ ധിക്കാരവും മാത്സര്യവുമാണ് സ്വീകരിക്കുന്നത്. വേണ്ട, അതവന് നല്ലതിനല്ല. ആ വ്യാമോഹങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കട്ടെ. അവനെ നാം വെറുതെ വിടുമെന്ന് അവൻ കരുതേണ്ട. അധികം താമസിയാതെ അസഹ്യമായ ശിക്ഷയാകുന്ന വൻ ചുരത്തിൽ അവനെ നാം നിർബന്ധിച്ചു കയറ്റുക തന്നെ ചെയ്യും എന്ന് സാരം. ഈ വചനങ്ങൾ അവതരിച്ചത് വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിലാണെന്ന് മുകളിൽ നാം കണ്ടുവല്ലോ. എന്നാൽ ഇവയിലടങ്ങിയ ആക്ഷേപങ്ങളും താക്കീതുകളും അവനു മാത്രം ബാധകമാകുന്നതല്ല. ഏതെങ്കിലും വചനങ്ങളുടെ അവതരണ ഹേതു ഒരു പ്രത്യേക വ്യക്തിയോ പ്രത്യേക സംഭവമോ ആയിക്കൊള്ളട്ടെ, അതിലെ ആശയവും വിധിയും പൊതുവിൽ ബാധകമായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. അല്ലാഹു നൽകിയ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും അതിന് നന്ദി കാണിക്കുന്നതിന് പകരം അവനെയും അവൻ്റെ സന്ദേശങ്ങളെയും ധിക്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏതു വമ്പന്മാർക്കും ബാധകമത്രേ ഈ വചനങ്ങളിലെ താക്കീത്. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം വലീദിൻ്റെ ധനത്തിലും മക്കളിലും അധപ്പതനം നേരിട്ടുകൊണ്ടാണ് അവൻ മൃതിയടഞ്ഞതെന്ന് മുഖാത്തിൽ റഹിമഹുല്ല പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ജനാനുകൂല്യവും നേതൃസ്ഥാനവും നിലനിർത്തുവാൻ വേണ്ടി അവൻ ചെയ്ത കൃത്രിമമായ അഭിനയങ്ങളെ താഴെ വചനങ്ങളിൽ അല്ലാഹു വമ്പിച്ച അമർഷത്തോടുകൂടി തുറന്നുകാട്ടുന്നു. വചനം 18 വാക്കർത്ഥം ഇന്നഹു നിശ്ചയമായും. കാരണം അവൻ. ഫക്കറ ചിന്തിച്ചു. വഖദ്ദറ കണക്കാക്കുകയും ചെയ്തു. സങ്കൽപ്പിക്കുകയും ചെയ്തു, അനുമാനിക്കുകയും ചെയ്തു. കാരണം അവൻ ചിന്തിച്ചു, ഒരു രൂപം കണക്കാക്കുകയും ചെയ്തു. വചനം 19. വാക്കർത്ഥം ഫക്കുത്തില, അതിനാൽ അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, ശപിക്കപ്പെടട്ടെ, തുലയട്ടെ. കൈഫ, എങ്ങനെയാണ്? ഖദ്ദറ, അവൻ കണക്കാക്കി, അനുമാനിച്ചു, സങ്കൽപ്പിച്ചു.
3: ഫഖുതില കൈഫ ഖദ്ദർ,
2: അതിനാൽ അവൻ കൊലപ്പെടട്ടെ അഥവാ നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 20. വാക്കർത്ഥം ഫുമ്മ കുത്തില, പിന്നെ വീണ്ടും അവൻ കൊലപ്പെടട്ടെ. കൈഫ ഖദ്ദറ, അവൻ എങ്ങനെയാണ് കണക്കാക്കിയത്?
3: ഫുമ്മ കുത്തില കൈഫ ഖദ്ദറ,
2: പിന്നെയും വീണ്ടും അവൻ കൊലപ്പെടട്ടെ, നശിക്കട്ടെ, എങ്ങനെയാണവൻ കണക്കാക്കിയത്? വചനം 21. വാക്കർത്ഥം ഫുമ്മ നളറ, പിന്നെ അവൻ നോക്കി.
3: ഫുമ്മ നളർ,
2: പിന്നീടവൻ ഒന്നു നോക്കി. വചനം 22. വാക്കർത്ഥം ഫുമ്മ അബസ, പിന്നെ അവൻ മുഖം ചുളിച്ചു. വബസറ, ചുക്കിച്ചുളുങ്ങുകയും ചെയ്തു, ഇറുക്കുകയും ചെയ്തു, കൂടുതൽ ചുളിക്കുകയും ചെയ്തു. പിന്നെ അവൻ മുഖം ചുളിക്കുകയും ഇറുകിച്ചുളുങ്ങുകയും ചെയ്തു. വചനം 23. വാക്കർത്ഥം സുമ്മ അദുബറ, പിന്നീടവൻ പിന്നോക്കം തിരിഞ്ഞു, പിന്നോട്ടുമാറി. വസ്തക്ബറ, അഹംഭാവം നടിക്കുകയും ചെയ്തു, അഹങ്കാരം നടിക്കുകയും ചെയ്തു. പിന്നെ അവൻ പിന്നോട്ടു മാറുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. വചനം 24. വാക്കർത്ഥം ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു. ഇൻഹാദ, ഇതല്ല. ഇല്ലാ സിഹ്റുൻ, സിഹർ അല്ലാതെ. ആഭിചാരം, മാരണം, ജാലവിദ്യ അല്ലാതെ. യുഅസർ, പ്രമാണിക്കപ്പെടുന്ന, ഉദ്ധരിച്ചു പറയപ്പെടുന്ന.
3: ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅസർ,
2: എന്നിട്ട് പറഞ്ഞു, ഇത് പ്രമാണിച്ചു പറയപ്പെടുന്ന സിഹ്റല്ലാതെ മറ്റൊന്നുമല്ല.
4: അഥവാ
2: മറ്റാരിൽ നിന്നോ കേട്ട് ഉദ്ധരിക്കപ്പെടുന്ന മാരണം മാത്രമാണ് ഈ ഖുർആൻ. വചനം 25. വാക്കർത്ഥം ഇൻഹാദ, ഇതല്ല. ഇല്ലാ ഖൗലു, വാക്ക്, വചനം അല്ലാതെ. അൽ ബഷർ, മനുഷ്യന്റെ.
3: ഇൻഹാദാ ഇല്ലാ ഖൗലുൽ ബഷർ,
2: ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ വേറൊന്നുമല്ല. വചനം 18 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടപ്പോൾ അത് ദിവ്യവചനം തന്നെയാണെന്ന് അവൻ ആദ്യം ബോധ്യമായിരുന്നു. അനന്തരം കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുവാനും ജനങ്ങൾക്കിടയിൽ സൽപ്പേരും കീർത്തിയും നിലനിർത്തുവാനും വേണ്ടി മനസ്സാക്ഷി പണയപ്പെടുത്തി കളവ് കെട്ടിപ്പറയുവാൻ ധൈര്യപ്പെട്ടിരിക്കുകയാണ്. അല്പം മുമ്പ് പുറപ്പെടുവിച്ചിരുന്ന ആ അഭിപ്രായം, അത് മനുഷ്യന്റെയോ ജിന്നിന്റെയോ വാക്യങ്ങളല്ല എന്ന അഭിപ്രായം ഇപ്പോൾ മാറ്റിപ്പറയേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഹൃദയം അവനെ അലട്ടി, കുറേ ചിന്തിച്ചു, ഇന്നിന്ന പ്രകാരമങ്ങ് പറഞ്ഞു കളയാമെന്ന് മനസ്സുകൊണ്ട് സ്വരൂപിച്ചു കണക്കാക്കി. മനസ്സാക്ഷി അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ആദ്യത്തെ പ്രസ്താവനകൾ മാറ്റിപ്പറയണമല്ലോ. അങ്ങനെ വിഷമത്തിൽപ്പെട്ട് വീണ്ടും ആലോചിക്കുകയുണ്ടായി. കുറെ മുഖം ചുളിക്കും, നെറ്റി ചുളുങ്ങും, മുഖം കറുക്കും, ചുക്കിച്ചുളുങ്ങും. ഒടുക്കം സത്യത്തിൽ നിന്ന് പിന്മാറുവാൻ തന്നെ ഉറച്ചു. ഉത്തരം കിട്ടിപ്പോയി എന്ന അഹങ്കാരത്തോടെ ഞെളിഞ്ഞുനിന്ന് വിധി പുറപ്പെടുവിച്ചു. മുഹമ്മദിൻ്റെ പക്കൽ നിന്ന് കേൾക്കുന്ന ഈ വാക്യങ്ങൾ സിഹ്റല്ലാതെ അഥവാ മാരണമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അതിലൊന്ന് മയങ്ങിപ്പോയത്. ഏതോ ചില മാരണക്കാരിൽ നിന്ന് പ്രമാണിച്ചുദ്ധരിക്കപ്പെടുന്നതാണിത്. ഇത് മനുഷ്യനിർമ്മിതം തന്നെ, അതല്ലാതെ ദിവ്യവചനമൊന്നുമല്ല. ശാപമടയട്ടെ, നശിക്കട്ടെ, തുലഞ്ഞു പോകട്ടെ എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഉത്തില, കൊലപ്പെടട്ടെ എന്ന വാക്ക്. വെറുപ്പിലും വിദ്വേഷത്തിലുമൊക്കെയാണത് ഉപയോഗിക്കപ്പെടാറുള്ളത്. ചില സന്ദർഭങ്ങളിൽ സന്തോഷസൂചകമായും അതേ വാക്ക് അറബികൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ അങ്ങേയറ്റം അമർഷത്തോടും കോപത്തോടും കൂടിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആ വാക്ക് ആവർത്തിച്ചിരിക്കുന്നതും. വാളെടുത്തു നേരിൽ യുദ്ധം ചെയ്യുകയും മുഖാമുഖമായി പലതരം അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്ത എത്രയോ ശത്രുക്കൾ മുഷിരിക്കുകളിലുണ്ട്. പക്ഷേ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇത്രയും പരസ്യമായി സത്യത്തെ മൂടിവച്ച ധിക്കാരികളായ നേതാക്കൾ ഇവനെപ്പോലെ അധികം പേർ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഷിർക്കിൻ്റെ ഇതര നേതാക്കളെക്കുറിച്ചൊന്നും കാണാത്തത്ര ശക്തമായ ഭാഷയിൽ അവനെക്കുറിച്ച് അല്ലാഹു ആക്ഷേപിച്ചിരിക്കുന്നതും. നഊദു ബില്ലാഹി മിൻ ഗളബ്. സിഹർ എന്ന വാക്ക് ജാലം, ചെപ്പടിവിദ്യ, മാരണം, വശീകരണം, ആഭിചാരം എന്നിങ്ങനെ പല അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടാറുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാവാത്ത ഉപായതന്ത്രങ്ങൾക്കെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കാറുള്ള ഒരു വാക്കാണത്. സന്ദർഭം നോക്കി ഉദ്ദേശ്യം മനസ്സിലാക്കാവുന്നതാണ്. ഖുർആൻ സിഹ്റാണെന്ന വാദത്തിന് മേലുദ്ധരിച്ച റിവായത്തിൽ വലീദ് നൽകിയ ന്യായീകരണം അതു മുഖേന കുടുംബാംഗങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നിപ്പുണ്ടാക്കി തീർക്കുന്നുവെന്നാണല്ലോ. അതുകൊണ്ടാണ് നാം ഇവിടെ അതിന്
5: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകപ്രശസ്തരായ ഖാരിയുകളുടെ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. പാരായണം ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് സൂറ ഗാഫിർ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ ബാസിത് അബ്ദുസ്സമദ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ, ലോകപ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണം. ഇന്ന് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم

0: മാഷാ ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിൽ നാം കേട്ടത് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: കേൾക്കാം, പാരായണം ചെയ്യാം, മനഃപ്പാഠമാക്കാം. വിശുദ്ധ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പ്രചോദനമേകുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫുദുൽ ഖുർആൻ സക്കീർ മൗലവി എടത്തനാട്ടുകരയുടെ നേതൃത്വത്തിൽ അടുത്ത വചനത്തിലേക്ക്. സൂറ സജദ, വചനം 5.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫി. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ സജദയിലെ 4-ാമത്തെ ആയത്ത് വരെ നമ്മൾ ഹൃദിസ്ഥമാക്കി. അൽഹംദുലില്ല, ഇന്ന് 5-ാമത്തെ ആയത്താണ് നമ്മൾ ഹിഫ്ളാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആവർത്തിച്ച് കേട്ട് അത് പഠിച്ച് നമ്മുടേതാക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.

0: ഇൻഷാല്ലാ സൂറത്തു സജദയിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ഹൃദിസ്ഥമാക്കിയത്. അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരും ഓതുന്ന പഠിക്കുന്ന ഓരോ
1: പീസ് ഖുർആൻ റേഡിയോ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. അത്തഹ്സീൻ സൂറ ബക്രയിലെ 164-ാമത്തെ വചനം അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 163 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇന്ന് ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത് മാത്രമാണ് പഠിക്കുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ വരാറുള്ള അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 164-ാമത്തെ ആയത്ത്.

ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന ഫീ ഖൽഖി സമാവാതി, ഇന്ന നൂന് ശബ്ദമുണ്ട്, മണിക്കണം. ഫീ ഖൽഖി സമാവാതി, ഫീ ഖൽഖി ഖ, തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ് ഖ. ഖൽഖി ഖാഫ്, ഖൽഖി എന്നുള്ളത് ഹൽക്കി എന്നാവരുത്, വളരെയധികം അർത്ഥമാറ്റം സംഭവിക്കുന്ന ഒരു വാക്കായിട്ട് മാറും. അതുകൊണ്ട് ഖ, ഖൽഖി ഖാവും ഖാഫും പ്രത്യേകം ശ്രദ്ധിക്കണം. ഖൽഖി സമാവാതി വൽ അർദി, വൽ അർദി അല്ല വൽ അർദി, വഖ്തിലാഫി വഖ്, വഖ്തിലാഫി ലൈലി വൻ നഹാർ, നൂന് ശദ്ദ് മണിക്കണം. വൻ നഹാരി വൽ ഫുൽകില്ലതി, വൽ ഫുൽകില്ലതി തജിരി, തജിരി ജീമിനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. തജിരി, തജിരി ഫിൽ ബഹ്രി, ഫിൽ ബഹ്രി, ഫിൽ ബഹ്ർ എന്നല്ല, ഫിൽ ബഹ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. അതുപോലെ ബഹ്രി, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചു കൊണ്ട് ഉച്ചരിക്കണം, ബഹ്രി എന്നല്ല. ഫിൽ ബഹ്രി ബിമാ യൻഫഉ, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. യൻഫഉ ഇഖ്ഫാഉം ബിഗുന്ന, യൻഫഉ നാസ, നൂന് ശദ്ദുണ്ട്, മണിക്കണം. വമാ അൻസല, ഇവിടെ വമാ അൻസല മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വമാ അൻസൽ, ഇനി അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന, അൻസല, അൻസലല്ലാഹു മിനസ് സമാഇ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം, മദ് മുത്തസിൽ വാജിബാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ഹംസ ഒരേ പദത്തിലാണ്, അതാണ് മുത്തസിൽ. മിനസ് സമാഇ, മിൻ മാഇൻ, മിൻ സുക്കൂനുള്ള നൂന് ശേഷം മീം, നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിമ്മ, അതുപോലെ തന്നെ മാഇൻ, ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മാഇൻ ഫഅഹ്യ, മാഇൻ, ഇൻ തൻവീന് ശേഷം ഫ, ഇഖ്ഫാഉം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കേണ്ടതാണ് ഇവിടെ. മാഇൻ ഫഅഹ്യ ബിഹിൽ, ഫഅഹ്യ, ഫഅഹ്യ ബിഹിൽ അർദ, ബിഹിൽ അർദ അല്ല, ബിഹിൽ അർദ, അർദ ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരുനീളത്തിൽ തട്ടിക്കൊണ്ട് ഉച്ചരിക്കണം. ബോദ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ, അർദ ബഅദ മൗതിഹ, ബഅദ മൗതിഹ, വബസ്സ ഫീഹ, വബസ്സ ഫീഹ എന്നല്ല, വബസ്സ, സ എന്ന അക്ഷരത്തിന് ശദ്ദുണ്ട്, വബസ്സ. സ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം നമ്മുടെ മുൻപല്ലുകളുടെ ഇടയിൽ കൂടെ അല്പം ദാലിനേക്കാൾ കുറച്ചും കൂടെ പുറത്തായിരിക്കണം. വബസ്സ ഫീഹ മിൻ കുല്ലി, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉം ബിഗുന്ന, മിൻ കുല്ലി ദബ്ബ, ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ദബ്ബ, ആ നീട്ടൽ, ആ മദ്ദ്, മദ്ദ് ലാസിം കലിമി മുസഖൽ എന്ന് പറയും. എന്നു വെച്ചാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ദ, പിന്നെ ബ എന്ന അക്ഷരത്തിൽ ശദ്ദുണ്ട്, അതാണ് മദ്ദ് ലാസിം, നിർബന്ധമായിട്ട് നീട്ടണം, അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. അതുപോലെ തന്നെ ദബത്ത് കലിമത്താണ് ഒരു വേർഡാണ്, മുസഖൽ, ബ എന്ന അക്ഷരത്തിൽ ശദ്ദുണ്ട്, അതാണ് മദ്ദ് ലാസിം കലിമി മുസഖൽ. അപ്പോൾ ഇവിടെ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും അനിവാര്യമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. തൻവീന് ശേഷം വ വന്നാൽ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന, വതസ്രീഫി, വതസ്രീഫി സ്വാദാണ്, വതസ്രീഫി റിയാഹി, വതസ്രീഫി റിയാഹി വസ്സഹാബിൽ മുസഖരി, മുസഖരി ബൈന സമാഇ,
മദ് മുത്തസിൽ നിർബന്ധമായിട്ട് നീട്ടണം. സമാഇ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. വൽ അർദ് ലആയാതിൻ വൽ അർദി വൽ അർദി ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ ലിഖൗമിൻ തൻവീൻ ശേഷം യഅഖിലൂൻ യ തൻവീനിനെ യ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗം ബിഗുന്ന ലിഖൗമി യഅഖിലൂൻ ഇങ്ങനെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 164-ാമത്തെ വചനമാണ് ഇന്ന് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: Peace Radio. Tune to reality.

ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.

0: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 556-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: يسبح لله ما في السماوات وما في الأرض له الملك وله الحمد

വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 213 മുതൽ 220 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

الأخلاء

ادخلوا الجنة أنتم وأزواجكم تحبرون يطاف عليهم بصحاف

الأنفس وتلذ الأعين وأنتم فيها خالدون وتلك

0: لكم فيها فاكهة كثيرة منها تأكلون.
1: الله أكبر.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സുഖ്റുഫിലെ 67 മുതൽ 80 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റത്തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده رسل

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ എങ്ങനെ ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കാം? സൂറ ബക്കറയിലെ 198 മുതൽ 202 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: റബ്ബ്.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 198 മുതൽ 202 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല.

0: വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഈ എപ്പിസോഡിൽ സൂറത്തുൽ മഅാരിജിലെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അദ്ധ്യായം 70, സൂറത്തുൽ മഅാരിജ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 44.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ.
1: വചനം 1. വാക്കർത്ഥം സഅല, ചോദിച്ചു, ആവശ്യപ്പെട്ടു. സഇലുൻ, ഒരു ചോദിക്കുന്നവൻ. ചോദ്യകർത്താവ്. ബിഅദാബിൻ, ശിക്ഷയെ, ശിക്ഷക്ക്. വാഖിഇൻ, സംഭവിക്കുന്ന.
2: സഅല സഇലുൻ ബിഅദാബിൻ വാഖിഇൻ,
1: സംഭവിക്കുവാനിരിക്കുന്ന ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് ചോദിച്ചാവശ്യപ്പെടുകയാണ്. വചനം 2. വാക്കർത്ഥം ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്. ലൈസലഹു, അതിനില്ല. ദാഫിഉൻ, തടുക്കുന്നതൊന്നും, ഒരു തടവും.
2: ലിൽ കാഫിരീന ലൈസലഹു ദാഫിഉ,
1: അതെ, അവിശ്വാസികൾക്ക് സംഭവിക്കുന്നത്, അതിനെ തടുക്കുന്നതൊന്നും തന്നെ ഇല്ല. വചനം 3. വാക്കർത്ഥം മിനല്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന്. ദിൽ മഅരിജ്, കയറുന്ന മാർഗങ്ങളുടെ, ആരോഹണ സ്ഥാനങ്ങളുടെ, സോപാനങ്ങളുടെ, പദവികളുടെ ഉടമയായ, അധിപനായ.
2: മിനല്ലാഹി ദിൽ മഅരിജ്,
1: കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അല്ലാഹുവിൽ നിന്ന് സംഭവിക്കുന്നത്. വചനം 4. വാക്കർത്ഥം തഅറുജു, കയറുന്നു, ആരോഹണം ചെയ്യും. അൽ മലായിക്കത്തു, മലക്കുകൾ. വർറൂഹു, റൂഹും അഥവാ ആത്മാവും. ഇലൈഹി, അവങ്കലേക്ക്. പി യൗമിൻ, ഒരു ദിവസത്തിൽ. ഖാന മിഖ്ദാറുഹു, അതിൻ്റെ തോത്, അളവ്, വലുപ്പം, കണക്ക് ആകുന്നു. ഖംസീന അൽഫ, 50,000. സനത്തിൻ, കൊല്ലം.

0: മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവങ്കലേക്ക് കയറിപ്പോകുന്നു. 50,000 കൊല്ലം വലുപ്പം ഉള്ളതായ ഒരു ദിവസത്തിൽ. വചനം 5, വാക്കർത്ഥം ഫസ്ബീർ, എന്നാൽ ക്ഷമിക്കുക. സ്വബിറൻ ജമീലൻ, ഭംഗിയായ ക്ഷമ, നല്ല ക്ഷമ.
1: ഫസ്ബിർ സബ്റൻ ജമീല,
0: എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. വചനം 6, വാക്കർത്ഥം ഇന്നഹും യറൗനഹു, നിശ്ചയമായും അവർ അതിനെ കാണുന്നു. ബഈദൻ, വിദൂരമാണെന്ന്, ദൂരപ്പെട്ടതായി.
1: ഇന്നഹും യറൗനഹു ബഈദ,
0: നിശ്ചയമായും അവർ അതിനെ വിദൂരമായ ഒന്നായി കാണുന്നു. വചനം 7, വാക്കർത്ഥം വനറാഹു, നാം അതിനെ കാണുകയും ചെയ്യുന്നു. ഖരീബൻ, അടുത്തതായി.
1: വനറാഹു ഖരീബ,
0: നാം അതിനെ അടുത്തതായും കാണുന്നു. 1 മുതൽ 7 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. വാചകഘടനയിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 3 വചനങ്ങൾക്കും കൂടി ഒന്നിച്ച് ഇങ്ങനെ അർത്ഥം നൽകാം. കയറിപ്പോകുന്ന സ്ഥാനങ്ങളുടെ അധിപനായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള യാതൊരുവിധ തടവും ഉണ്ടായിരിക്കാത്ത അവിശ്വാസികൾക്ക് സംഭവിക്കാനിരിക്കുന്ന ശിക്ഷയെ ഒരാൾ ചോദിച്ചാവശ്യപ്പെടുകയാണ്. വ്യാഖ്യാനം താഴെ വരുന്നു. അൽ മഅരിജ് എന്ന വാക്കിന് കയറുന്ന സ്ഥാനങ്ങൾ എന്നത്രേ വാക്കർത്ഥം. കോണിപ്പടികൾ, സോപാനങ്ങൾ, ഉയർന്ന പദവികൾ, ആരോഹണ മാർഗങ്ങൾ എന്നിങ്ങനെ പല അർത്ഥങ്ങളും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ അള്ളാഹുവിൻ്റെ വിശേഷണമായി കയറിച്ചെല്ലുന്ന സ്ഥാനങ്ങളുടെ അധിപൻ ദിൽ മഅരിജ് എന്നു പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ അൽ മഅരിജ് കൊണ്ടുദ്ദേശ്യം ആകാശങ്ങളാണെന്നും ആകാശങ്ങളിൽ മലക്കുകൾ കയറിപ്പോകുന്ന പ്രത്യേക സ്ഥാനങ്ങളാണെന്നും ഉയർന്ന പദവികൾ എന്നാണെന്നും മറ്റുമാണ് ആ അഭിപ്രായങ്ങൾ. എന്നാൽ തൊട്ട വചനത്തിൽ ആ വാക്കിൻ്റെ വിശദീകരണമെന്നോണം മലക്കുകളും റൂഹും അവനിലേക്ക് കയറിച്ചൊല്ലുന്നു. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്നു പറഞ്ഞിരിക്കൊണ്ട് മലക്കുകൾ കയറിച്ചൊല്ലുന്ന സ്ഥാനങ്ങൾ എന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ന്യായം കാണുന്നത്. അഥവാ ആകാശലോകങ്ങളിൽ മലക്കുകൾക്ക് കയറിച്ചെല്ലാവുന്നതും ഓരോരുത്തരുടെയും നിലപാടനുസരിച്ച് വ്യത്യസ്ത പദവികളോടു കൂടിയതുമായ സ്ഥാനങ്ങളായിരിക്കാം അവ. വാസ്തവം അള്ളാഹുവിനറിയാം. അർറൂഹ് കൊണ്ടുദ്ദേശ്യം ജിബിരീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നാണ് അധിക വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ജിബിരീലിനെ ഉദ്ദേശിച്ച് റൂഹ് എന്നു പറയപ്പെടാറുണ്ട്. ഖുർആനിലും അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. സൂറത്തു ശുഅറ 193 വ്യാഖ്യാനവും നോക്കുക. അപ്പോൾ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രമുഖൻ അദ്ദേഹമായതുകൊണ്ട് മലക്കുകളെപ്പറ്റി മൊത്തത്തിൽ പ്രസ്താവിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിരിക്കാം. മനുഷ്യാത്മാക്കളാണ് അതുകൊണ്ടുദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. വേറെയും അഭിപ്രായമുണ്ട്. 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ദിവസം, യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന എന്നു പറഞ്ഞത് ഖിയാമത്ത് നാളാകുന്നു. തുടർന്നുള്ള ആയത്തുകൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാകുന്നതാണ്. കൂടാതെ നബി വചനങ്ങളിൽ നിന്ന് ഇത് വ്യക്തമായും മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം കാണാവുന്നതാണ്: കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചുവെക്കുന്നവൻ്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയാൽ ചുട്ടുപഴുപ്പിച്ച് അവൻ്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലുപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവൻ്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നതുവരേക്കും അതങ്ങനെയിരിക്കും. പിന്നെ അവൻ്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തിൻ്റെ വമ്പിച്ച ദൈർഘ്യം അവർക്ക് ഒരു സാധാരണ നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയത്തേക്കാൾ ലഘൂകരിക്കപ്പെടുന്നതാണെന്ന് അഹ്മദും ബൈഹഖിയും മറ്റും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 50,000 കൊല്ലത്തെ വലുപ്പം എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം അത്രയും ദൈർഘ്യം തോന്നുന്നതും വിഷമം നിറഞ്ഞതുമാണ് എന്നായിരിക്കും. അതല്ല, ശരിക്കും കൃത്യമായ 50,000 കൊല്ലം തന്നെയാണ് ഉദ്ദേശ്യമെന്നും വരാവുന്നതാണ്. വാസ്തവം അള്ളാഹുവിനറിയാം. സൂറത്തു സജദയിൽ അള്ളാഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കാര്യം നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് നിങ്ങൾ എണ്ണിവരുന്ന 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസത്തിൽ അത് അവങ്കലേക്ക് കയറി പോകുന്നു. സൂറത്തു സജദയിലെ 5-ാം വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം: യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലാ ഖൗലിഹി അൽഫ സനത്തിം മിമ്മാ തഉദ്ദു. ഈ രണ്ടു വചനങ്ങളും ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചു തന്നെയാണുള്ളത്. ആ നാളിലെ ചില വ്യത്യസ്ത ഘട്ടങ്ങളെയാണ് ഇത് കുറിക്കുന്നതെന്നത്രേ ചില വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. 1,000 കൊല്ലമെന്നും 50,000 കൊല്ലമെന്നും പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായെന്നും അദ്ദേഹം ഇപ്രകാരം മറുപടി നൽകിയെന്നും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു: ഹുമാ യൗമാനി ذكرهماللہ اللہ اعلم بهما واکره ان اقول في كتاب الله بما لا اعلم. അർത്ഥം: അങ്ങനെ രണ്ടു ദിവസങ്ങളെ പറ്റി അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു, അവയെ പറ്റി അല്ലാഹുവിനറിയാം. അല്ലാഹുവിൻ്റെ കിതാബിൽ എനിക്കറിയാത്തതിനെക്കുറിച്ച് പറയുവാൻ ഞാൻ മടിക്കുന്നു. നമുക്കും ഇവിടെ പറയുവാനുള്ളത് ഇതുതന്നെ. സൂറത്തു സജദ 5-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പ്രസ്താവിച്ച സംഗതികൾ ഇവിടെയും നാം ഓർക്കുക. ഇതുപോലെ തന്നെ മലക്കുകളും റൂഹും അഥവാ ജിബിരീലും അല്ലെങ്കിൽ മനുഷ്യാത്മാവും അള്ളാഹുവിങ്കലേക്ക് കയറി ചെല്ലും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യവും എന്താണെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. സൂറത്തു സജദയിലെ ആയത്തിൽ പിന്നീട് 1,000 കൊല്ലം വലുപ്പമുള്ള ഒരു ദിവസം കാര്യം അള്ളാഹുവിങ്കലേക്ക് കയറുന്നു എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തു ഫാത്തിറിൽ നല്ല വാക്കുകൾ അവങ്കലേക്ക് കയറുന്നു, സൽക്കർമ്മത്തെ അവങ്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ രണ്ടു വചനങ്ങളും അവയുടെ വ്യാഖ്യാനത്തിൽ വായിച്ച സംഗതികളും ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. സൂറത്തു ഹൂദ് 123-ാം വചനത്തിൽ വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം അവങ്കലേക്ക് മടക്കപ്പെടുന്നു എന്നു പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാകുന്നു. മലക്കുകളും റൂഹും അവങ്കലേക്ക് കയറും എന്ന വചനത്തിൻ്റെ താൽപ്പര്യം മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം സഹായകമായിത്തീരുന്നതാണ്. അന്തിമമായ നടപടിയുടെയും തീരുമാനത്തിൻ്റെയും ദിവസമാണല്ലോ ഖിയാമത്ത് നാൾ. അന്ന് മലക്കുകളും ആത്മാക്കളുമെല്ലാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകുമെന്നുള്ളതിൽ സംശയമില്ല. വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില പുത്തൻ വ്യാഖ്യാനക്കാർ ഇവിടെ നടത്തിക്കാണുന്നു. മനുഷ്യൻ്റെ പുരോഗമനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണാനന്തരവും അവൻ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു 50,000 കൊല്ലം അഥവാ ദീർഘമായ ഒരു കാലം കൊണ്ട് അവൻ പുരോഗമിച്ച് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരും. ഇതിൽ മലക്കുകൾ അവനെ സഹായിച്ചുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ്. മലക്കുകളും റൂഹും അള്ളാഹുവിലേക്ക് കയറിച്ചെല്ലും എന്ന വാക്യത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനം. പുരോഗമനവാദികളാണെന്ന് സ്വയം അഭിമാനിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഈ വ്യാഖ്യാനം ഒരു പക്ഷേ രസകരമായി തോന്നാമെങ്കിലും സത്യാന്വേഷികൾക്ക് ഇതിനോട് യോജിക്കുവാൻ മാർഗം കാണുന്നില്ല. കാരണം ഈ വ്യാഖ്യാനം മനുഷ്യനെ അള്ളാഹുവിനോളം ഉയർത്തുകയും അതേ സമയത്ത് അള്ളാഹുവിനെ മനുഷ്യനിലേക്ക് താഴ്ത്തുകയുമാണ് ചെയ്യുന്നതെന്ന് അല്പം ആലോചിച്ചാൽ അറിയാവുന്നതാണ്. മഅദല്ലാ, എത്ര തന്നെ എത്ര കാലം തന്നെ.
2: ഹൃദയങ്ങൾക്ക് സമാധാനം പകരുന്ന വചനങ്ങൾ, ജീവിതത്തിന് ദിശാബോധം നൽകുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെ പൂക്കൾ വിരിയിക്കുന്ന മനോഹരമായൊരു പഠനവേദി പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറ അസ്സാഫാത്തിലെ 166-ാമത്തെ വചനത്തിൻ്റെ അവസാനവും തുടർന്ന് 169 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وإنا لنحن المسبحون وإن كانوا ليقولون. സ്നേഹാദരണി രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 166-67 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്� ക്ലാസ്സിൽ 166 വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. 166-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തുകളെക്കുറിച്ച് പറഞ്ഞ മറ്റു ഒരു വചനം സൂറത്തുൽ അംബിയയിലെ 19-20 വചനങ്ങളായി കാണാൻ സാധിക്കും. വമൻ ഇന്ദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവർ അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ അഹങ്കാരം കാണിക്കുന്നവരല്ല. വലാ യസ്തഹ്സിറൂൻ, അവർ ക്ഷീണം കാണിക്കുന്നവരും അല്ല, ക്ഷീണിക്കുന്നവരും അല്ല. യുസബ്ബിഹൂന ലൈല വന്നഹാറ, രാവും പകലും അവർ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു. ലാ യഫ്തുറൂൻ, അവർ ഒരു വീഴ്ചയും കാണിക്കുന്നില്ല. ഫൽ മലായിക്കത്തു ദാഇമൻ ഫീ ഇബാദ ലൈസൂ കൽ ബശരി ഇന്ദഹും ഗഫ്ല വലഹുവുൻ വസഹുവുൻ, അവർ മനുഷ്യരെ പോലെയല്ല. സദാസമയവും മലായിക്കത്തുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ പലപ്പോഴും അശ്രദ്ധനാകും, അവൻ വിനോദത്തിലേർപ്പെടും, അവൻ മറന്നുപോകും. പക്ഷേ ബൽഹും ദാഇമൻ ഫീ ഇബാദത്തില്ലാഹി, മലായിക്കത്തുകൾ സദാസമയവും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഫഹുന സലാസത്തു അഖ്സാമിൻ മിനൽ ഖൽഖി, മുഫസ്സിരീങ്ങൾ പറയുന്നു ഇവിടെ സൃഷ്ടികളിൽ 3 വിഭാഗമുണ്ട്. ഒന്ന് ഷയാത്തീൻ, ഫഹാഉലാഇ ദാഇമൻ ഫീ മഅസിയ, പിശാചുക്കൾ, അവർ സദാസമയവും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വ മലായിക്കത്തുഹു, ഇനി അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ. വഹാഉലാഇ ദാഇമൻ ഫീ ത്വാഅ, അവർ സദാസമയവും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കും. ഇനി ബഷർ, മനുഷ്യർ. വഹാഉലാഇ അഹ്യാനൻ ഫീ ത്വാഅ വ അഹ്യാനൻ ഫീ മഅസിയ വ അഹ്യാനൻ ഫീ ഗഫ്ല, മനുഷ്യന്റെ പ്രത്യേകത, ചില സമയത്ത് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കും, മറ്റു ചില സമയത്ത് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകും, മറ്റു ചില സമയങ്ങളിൽ അവർ അശ്രദ്ധയിലുമായിരിക്കും. എന്നാൽ ഈ ഒരവസ്ഥ മലായിക്കത്തുകൾക്കില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, വഇന്നാ ലനഹ്നു, തീർച്ചയായും നമ്മൾ മുനസ്സിഹൂനല്ലാഹ, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു, അൻ കുല്ലിമാ ലാ യലീഖു ബിഹി, അള്ളാഹുവിന് യോജിക്കാത്ത എല്ലാ വിശേഷണങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നാം അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു എന്നതാണ് മലായിക്കത്തുകൾ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇബ്നു കസീർ റഹ്മുള്ള പറയുന്നു, ഐ നസ്തഫു ഫനുസബ്ബിഹു റബ്ബ വനുമജ്ജിദുഹു, ഞങ്ങൾ അണിയായി നിൽക്കും, അള്ളാഹുവിനെ പ്രകീർത്തിക്കും, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തും, വനുഖദ്ദിസുഹു വനുനസ്സിഹുഹു, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയും അവനെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു, അനിൻ നഖായിസി, എല്ലാത്തരം പോരായ്മകളിൽ നിന്നും, ഫനഹ്നു അബീദുൻ ലഹു ഫുഖറാഉൻ ഇലൈഹി ഖാദിഉന ലദൈഹി, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ അടിമകളായിക്കൊണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് ആവശ്യം പ്രകടിപ്പിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ കഴിച്ചുകൂട്ടുന്നു. തുടർന്ന് 167-ാമത്തെ വചനവും 168-ാമത്തെ വചനവും തുടർച്ചയായിട്ടുള്ള വചനങ്ങളാണ്. നിശ്ചയമായും അവരായിരുന്നു, ലയഖൂലൂൻ പറയും, നിശ്ചയമായും അവർ അഥവാ സത്യനിഷേധികൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ലൗ അന്നഇദന, ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, ദിക്റൻ വല്ല പ്രമാണവും, മിനൽ അവ്വലീൻ പൂർവീകന്മാരിൽ നിന്ന്, അഥവാ സത്യനിഷേധികൾ അവകാശവാദം ഉന്നയിക്കാറുണ്ടായിരുന്നു, പൂർവീകർക്കൊക്കെ ലഭിച്ച വേദഗ്രന്ഥവും അതേപോലെ സന്ദേശങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ അതൊക്കെ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു എന്നതാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, വഇന്ന കുഫ്ഫാറ മക്ക ലയഖൂലൂന ഖബ്ല ബിഇസതിക യാ മുഹമ്മദ്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഉള്ള മക്കയിലെ മുശ്രിക്കുകൾ കുഫ്ഫാറുകൾ അവർ പറയുമായിരുന്നു, ലൗ ജാഅന മിനൽ കുതുബി വൽ അംബിയാഇ മാ ജാഅൽ അവ്വലീന ഖബിൽന, ഞങ്ങളുടെ പൂർവീകർക്ക് ലഭിച്ചിരുന്ന ആ വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പ്രവാചകന്മാരും അവർ ഞങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കുമായിരുന്നു. അതാണ് അവരുടെ അവകാശവാദം. ഇബ്നു കസീർ റഹ്മുള്ള പറയുന്നു, ഐ ഖദ് കാനു യതമന്നൂന ഖബ്ല അൻ തഅതിയഹും യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, താങ്കൾ അവരിലേക്ക് വരുന്നതിന് മുമ്പ് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു, ലൗ കാന ഇന്ദഹും മൻ യുദക്കിറുഹും ബി അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് അവരെ ഉത്ബോധിപ്പിക്കുന്ന വല്ലവരും അവരിലേക്ക് വന്നിരുന്നെങ്കിൽ, വമാ കാന മിൻ അംരിൽ ഖുറൂനിൽ ഊല, പൂർവീകർക്കൊക്കെ ലഭിച്ചത് വല്ലതും അവർക്ക് വന്നിരുന്നെങ്കിൽ, വയഅതീഹിം ബി കിതാബില്ലാഹി കമാ ഖാല തആല, അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി അവരിലേക്ക് വല്ലവരും വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് സൂറത്തു ഫാത്തിറിലെ 42-ാമത്തെ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്.

0: أهدى ليكونن أهدى من إحدى الأمم فلما جاءهم نذير ما زادهم إلا نفورا وأقسموا بالله جهد أيمانهم തങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയുന്നു. ലഇൻ ജാഅഹും നദീറുൻ, തങ്ങളിലേക്ക് വല്ല മുന്നറിയിപ്പുകാരും വന്നിരുന്നെങ്കിൽ, ലയകൂനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം, മറ്റു സമൂഹങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ആ വന്ന പ്രവാചകന്മാരെ താക്കീതുകാരെ പിൻപറ്റുമായിരുന്നു. ഫലമ്മാ ജാഅഹും, അങ്ങനെ അവർക്ക് വന്നപ്പോൾ, നദീറുൻ, ഒരു താക്കീതുകാരൻ വന്നപ്പോൾ, മാസാദഹും, അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ഇല്ലാ നുഫൂറ, അകന്നു പോകലല്ലാതെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനം സൂറത്തുൽ അൻആമിൽ കാണാം, 156-157 വചനങ്ങൾ. ആ തഖൂലൂ إنما أنزل الكتاب على طائفتين من قبلنا അതായത് അവർ പറയും എന്നതിനാൽ, إنما أنزل الكتاب തീർച്ചയായും വേദം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, على طائفتين من قبلنا ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ട് സമുദായങ്ങളിൽ, وإن كنا عن دراستهم തീർച്ചയായും അത് പഠിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ലഗാഫിലീൻ, അശ്രദ്ധന്മാരായിരുന്നു എന്ന് അവർ പറയും എന്നതിനാൽ, ഔ തഖൂലൂ ലൗ അന്നാ ഊസില അലൈനാൽ കിതാബ് ലകുന്നാ അഹ്ദാ മിൻഹും, അല്ലെങ്കിൽ അവർ പറയും എന്നതിനാൽ ഞങ്ങൾക്ക് ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ അത് പിൻപറ്റുന്നവർ ആകുമായിരുന്നു. ഫഖദ് ജാഅഹും ബയ്യിനതും മിർ റബ്ബിക്കും, എന്നാൽ തീർച്ചയായും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മ, മാർഗദർശനവും കാരുണ്യവും വന്നിരിക്കുന്നു. ഫമൻ അദ്ലമു മിമ്മൻ കദ്ദബ ബിആയാത്തില്ലാ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? വസ്വദഫ അൻഹാ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുന്നവനേക്കാൾ, സനജ്സില്ലദീന യസ്ദിഫൂന അൻ ആയാത്തിന, നമ്മുടെ വചനങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അതിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവർക്ക് നാം പ്രതിഫലം നൽകും. സൂ അൽ അദാബി ബിമാ കാനൂ യസ്ദിഫൂൻ, സൂ അൽ അദാബി, കഠിനമായ ശിക്ഷ, ബിമാ കാനൂ യസ്ദിഫൂൻ, അവർ തെറ്റിക്കളഞ്ഞത് കാരണത്താൽ, തിരിഞ്ഞുകളഞ്ഞത് കാരണത്താൽ. അതാണ് സൂറത്തുൽ അൻആമിൽ അള്ളാഹു കൃത്യമായി എടുത്തു പറയുന്ന കാര്യം. തുടർന്ന് 169-ാമത്തെ വചനം, ലകുന്നാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, ലകുന്നാ, ഞങ്ങൾ ആകുമായിരുന്നു, ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാന്മാർ, അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട, ശുദ്ധരാക്കപ്പെട്ട, ഞങ്ങൾ അള്ളാഹുവിൻ്റെ കളങ്കരഹിതരാക്കപ്പെട്ട അടിയാന്മാർ ആകുമായിരുന്നു. തങ്ങൾക്ക് പൂർവീകന്മാർക്ക് നൽകപ്പെട്ടതുപോലെ വല്ല വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചിരുന്നെങ്കിൽ, വല്ല ഗ്രന്ഥവും ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിയാന്മാർ, നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാർ ആകുമായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാലിഉൽ ഹുസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഫഖദ് ജാഅഹും കിതാബുൻ വജാഅഹുമുദ്-ദിക്ർ, അവർക്ക് വേദഗ്രന്ഥം വന്നു, അവർക്ക് അള്ളാഹുവിൻ്റെ ഉത്ബോധനം വന്നു. വലാക്കിൻ ലം യഖ്ബലു ഹാദദ്-ദിക്ര, ആ സത്യവേദത്തെ, ആ ഉത്ബോധനത്തെ അവർ സ്വീകരിച്ചില്ല. വകഫറു ബിഹി തക്ദീബൻ ഫിൽ ഖബരി വസ്തിക്ബാറൻ അനിൽ അംരി, അതിൽ പറയുന്ന കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ടും അതിനോട്, അതിൽ പറയുന്ന കൽപ്പനകളോട് അഹങ്കാരം കാണിച്ചുകൊണ്ടും അവർ അതിനെ തിരസ്കരിച്ചു. ഫഹും കദ്ദബുർ റസൂല, അലൈഹിസ്സലാത്തു വസ്സലാം അവർ തങ്ങളിലേക്ക് വന്ന ദൂതനെ നിഷേധിച്ചു. കാരണം അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുന്നു. അത് പറഞ്ഞപ്പോൾ ഫഖാലു അവർ പറഞ്ഞു, ലാ ബഅസ, ഉയർത്തെഴുന്നേൽപ്പില്ല. വഖാല ഇന്നഹു ഹഖ്ഖുൻ ഫഖാലു കാദിബ്, അതുപോലെ തന്നെ ഇത് സത്യമാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ അത് വ്യാജമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. വഖാല ഉഅബ്ദുല്ലാഹ വഹ്ദഹു ലാ ശരീകല, അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഫഅബദുൽ അസ്നാമ ഫഹും മാ സദഖു ബിമാ അഖ്ബറല്ലാഹു ബിഹി ഫീ കിതാബിഹി, അതവർ സ്വീകരിക്കാൻ സന്നദ്ധരായില്ല. അല്ലാഹുവിന് പുറമേ മറ്റു വിഗ്രഹങ്ങളെയും മറ്റു ആരാധ്യ വസ്തുക്കളെയും അവർ ആരാധിച്ചു. അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ സത്യമായ സന്ദേശങ്ങളെ അവർ കളവാക്കുകയാണ് ചെയ്തത്. വലം തസലുൽ അമ്ര വൻകാദൂലഹു, അത് സ്വീകരിക്കാനും അത് അനുധാവനം ചെയ്യുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അവർ തയ്യാറായില്ല. ബൽ ജമഉ ബൈനൽ ബൈന കുഫ്രിൽ ജുഹൂദി വൽ ഇസ്തിക്ബാർ, അവർ നിഷേധത്തിലും അഹങ്കാരത്തിലുമാണ് ഒരുമിച്ച് കൂടിയത്. അതാണവർ സ്വീകരിച്ച നിലപാട്. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, വമഅഹാദ കഫറു ബിഹാദൽ കിതാബി, അവരീ ഗ്രന്ഥത്തിൽ അവിശ്വസിച്ചു. വഹാദ യദുല്ലു അലാ അന്ന ദഅവാഹും ഹാദിഹി മിനൽ കദിബി ദഅവാ, തങ്ങൾക്കൊരു വേദഗ്രന്ഥം ലഭിച്ചിരുന്നെങ്കിൽ, പൂർവീകർക്ക് ലഭിച്ചതുപോലെ ഒരു ഗ്രന്ഥം തങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ തങ്ങളത് സ്വീകരിക്കുമായിരുന്നു, മറ്റാരെക്കാളും അത് ഞങ്ങൾ അനുധാവനം ചെയ്യുമായിരുന്നു എന്ന വാദം അത് കേവലം വ്യാജമായ അവകാശവാദം മാത്രമാണെന്ന് അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. തുടർന്ന് 175-ാമത്തെ വചനം, തുടർന്ന് 170-ാമത്തെ വചനം, ഫകഫറൂ ബിഹി ഫസൗഫ യഅലമൂൻ. ഫകഫറൂ ബിഹി, എന്നിട്ട് അവർ അതിൽ അവിശ്വസിച്ചു. ഫസൗഫ, അതിനാൽ വഴിയെ, യഅലമൂൻ, അവർ അറിയും, അവർക്കറിയാം. എന്നിട്ട് ഇതിൽ അഥവാ ഈ വേദഗ്രന്ഥത്തിൽ അവർ അവിശ്വസിച്ചു, വഴിയെ അവർക്ക് അറിയാറാകും. ഈ അവകാശവാദമൊക്കെ ഉന്നയിച്ച ആളുകൾ, അവർക്ക് ഒരു ഗ്രന്ഥം അള്ളാഹു നൽകിയപ്പോൾ അതിനെ അവർ തിരസ്കരിക്കുകയാണ് ചെയ്തത്, തള്ളിക്കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗൗരവതരമായ മുന്നറിയിപ്പ്, അതിൻ്റെ ദൂരവ്യാപകമായ ഫലം, അതിൻ്റെ ദൂഷ്യഫലം അവർ അറിയും എന്നതാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വഈദുൻ അകീദുൻ വത്തഹദീദുൻ ഷദീദുൻ, അള്ളാഹുവിൻ്റെ കടുത്ത ഒരു ഭീഷണിയാണ്, ഒരു മുന്നറിയിപ്പാകുന്നു ഇത്. അലാ കുഫ്രിഹിം ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അവർ അവിശ്വസിച്ചത് കാരണത്താൽ. സുബ്ഹാനഹു വതആല, ഉന്നതനും മഹാനും പരിശുദ്ധനുമായ തങ്ങളുടെ റബ്ബിൽ അവർ അവിശ്വസിച്ചു എന്ന കാരണത്താൽ. വത്തക്സീബിഹിം റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതനെ അവർ നിഷേധിച്ചു എന്ന കാരണത്താൽ. അതുപോലെ തന്നെ ബിസബബി കുഫ്രിഹിം സൗഫ യഅലമൂന ആഖിബത അംരിഹിം, തങ്ങൾ അവിശ്വസിച്ചത് കാരണത്താൽ എന്താണതിൻ്റെ പര്യവസാനം എന്ന് ശേഷം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വദാലിക ബിദ്ദില്ലി ഫിദ്ദുനിയാ വൽ അദാബി ഫിൽ ആഖിറ, ഇഹലോകത്ത് നിന്ദ്യതയും നാളെ പരലോകത്ത് ശിക്ഷയുമാണ് അവരെ കാത്തിരിക്കുന്നത്. വഹാദൽ അംറു ഹസല വലില്ലാഹിൽ ഹംദ്, ഈ പറയപ്പെട്ട ദുനിയാവിലെ ശിക്ഷ അതവരെ ബാധിച്ചു, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഫഇന്നല്ലാഹ അദല്ലഹും ഫീ അഅലമി മൗഖിഅത്തിൻ കാനൂ യഫ്തഖിറൂന ബിഹാ വയളുന്നൂന ഫീഹാ അൽഇസ്സ വന്നസ്ര ഫീ ബദർ, തങ്ങൾ ബദറിൽ വെച്ച് വിജയിക്കുമെന്നും സഹായിക്കപ്പെടുമെന്നും എന്നൊക്കെ അവർ അഭിമാനപൂർവം പറഞ്ഞിരുന്ന, അവരുടെ ദുരഭിമാനത്തിനേറ്റ വലിയ അടിയായിരുന്നു ആ നിന്ദ്യത. ഫഇന്നഹും ഖറജൂ ബിസനാദീദിഹിം വഅശ്രാഫിഹിം വകുബറാഇഹിം ഹത്താ ഖാല അബൂ ജഹൽ ലമ്മ ഉഷീറ അലൈഹി ബിർറുജൂ, അബൂജഹലിനോട് നമുക്ക് തിരിച്ചു പോകാം, യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലക്ക് സംസാരിച്ചപ്പോൾ അബൂജഹൽ പ്രതികരിച്ചത്, ഇല്ല, ഒരിക്കലും ഞങ്ങൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് മദ്യപിച്ച് കൂത്താടി ആടിയിട്ട്. അതേപോലെ തന്നെ അബൂജഹലിൻ്റെ വാക്കുകൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം, വല്ലാഹി ലാ നർജിഉ ഹത്താ നഖ്ദിമ ബദ്റൻ ഫനൻഹറ ഫീഹ അൽ ജുസൂർ വനശ്റബ ഫീഹ അൽ ഖുമൂർ. ഇവിടെ വെച്ചുകൊണ്ട് മദ്യപിച്ചും അതേപോലെ തന്നെ മൃഗങ്ങൾ അറുത്ത് ഭക്ഷണമായി കഴിച്ചും അങ്ങനെ വതസ്മഉ ബിന അൽ അറബു ഫലാ യസാലൂന ബിഹ, നമ്മളെക്കുറിച്ച് അറബികൾ നല്ല നിലക്ക് സംസാരിക്കുന്നതും നമ്മുടെ കീർത്തിയും പ്രശസ്തിയും അവർക്കിടയിൽ പ്രചരിക്കുന്നതും അങ്ങനെ ഉണ്ടായിട്ടല്ലാതെ ഇല്ല, ഞങ്ങൾ ഒരിക്കലും മടങ്ങുകയില്ല എന്ന് അബൂജഹൽ പ്രതികരിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് കൃത്യമായി ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അങ്ങനെ നാളെ പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 166-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗവും തുടർന്ന് 169 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ച് നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
6: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
5: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
7: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
8: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
9: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا.
8: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ ലോകപ്രശസ്ത ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്. ഇന്ന് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം കേൾക്കാം.
11: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الله لجمعهم على الهدى فلا تكونن من الجاهلين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ ഖുർആൻ പാരായണം.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 9020840840, www.peaceradio.com.
4: peace quran radio ശ്രോതാക്കൾ, ഇനി പ്രവേശിക്കുന്നത് കിഡ്സ് ടൈമിലേക്കാണ്. ഇന്ന് സൂറ ഗാഫിർ 25 മുതൽ 33 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഖതമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ് പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസ്. പാരായണം ചെയ്തത് ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
3: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 558-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 558-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് സൂറ ഗാഫിർ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ ബാസിത് അബ്ദുസ്സമദ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിനും പാരായണം ചെയ്യുന്നതിനും മഹത്തായ പ്രതിഫലമുണ്ട്. ആ വചനങ്ങളെ മനപ്പാഠമാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നത് അതിലും മഹത്തായ നേട്ടം. പീസ് ഖുർആൻ റേഡിയോയുടെ ഹിഫ്ളുൽ ഖുർആനിലേക്ക് സക്കീർ മൗലവി എടത്തനാട്ടുകര നമ്മോടൊപ്പം ചേരുന്നു. സൂറ സജദ, വചനം 6.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു സജദ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളെ നമ്മൾ ഹൃദിസ്ഥമാക്കി ഇൻഷാല്ലാ ഇന്ന് 6-ാമത്തെ ആയത്ത് നമുക്ക് കാണാതെ പഠിക്കാം. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്യാം.

0: ഇൻഷാല്ലാ സൂറത്തു സജ്ദയിലെ ആറാമത്തെ ആയത്ത് നമ്മൾ ഹിഫ്ലാക്കി. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീകും ജമീഅ വ ആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറകല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജ്ദയിലെ ആറാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. അവതരണം സക്കീർ മൗലവി, എടത്തനാട്ടുകര.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറിവിലേക്കും ആത്മീയ വളർച്ചയിലേക്കും നയിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ലോകത്തേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ പുലരിവട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവട്ടം പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും പുലരിവട്ടം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: ഹൽ

0: തൻസീൽ ഇതോടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ തിരുത്താം. നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. അത്തഹ്സീൻ സൂറ അൽ ബക്കറയിലെ 167 മുതൽ 169 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 166 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞത്. ഇൻഷാല്ലാ ഇന്ന് എടുക്കുന്നത് 167, 168, 169 ആയത്തുകളാണ്.

وقال الذين اتبعوا وقال قاف തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. മഖ്റജ് വഖാല ലദീന തബഉ ഇത്തബഉ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം ലൗ അന്ന ലൗ അന്ന നൂൻ ശദ്ദ് മണിക്കണം അന്ന ലനാ കറത കറത തൻവീന് ശേഷം ഫ ഇഖ്ഫാഉ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം ഇവിടെ റാഇന് ശബ്ദുണ്ട്, അതുപോലെ ഫനതബറ അവിടെയും ശബ്ദ്, പ്രത്യേകം ശ്രദ്ധിക്കണം. കറ കറതൻ ഫനതബറ ഇങ്ങനെയല്ല, കറ റ കനപ്പിച്ച് ഉച്ചരിക്കണം. കറതൻ ഫനതബറ മിൻഹും കമാ തബറഉ ഹംസ കമാ തബറഉ മിന്ന നൂന് ശബ്ദ് മണിക്കണം. كذلك يريهم الله كذلك يريه يريهم الله ها തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. يريهم الله اعمالهم ഹംസ ഐൻ മഖ്റജ് അടുത്താണ്, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അപ്പോൾ മഖ്റജ് അടുത്താണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. اعمالهم اعمالهم حسرات عليهم حسرات را را ഇനെ കനപ്പിച്ച് ഉച്ചരിക്കണം. حسرات ح ح തൊണ്ടയുടെ മധ്യഭാഗം ح حسرات عليهم حسرات തൻവീന് ശേഷം ഐൻ വന്നാൽ ഇദ്ഹാർ, അവിടെ മണിക്കരുത്, വെളിവാക്കി ഉച്ചരിക്കണം. حسرات عليهم وما هم بخارجين ساكنا ميمിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ഷഫവി അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമാഹും ബിഖാരിജീന മിനന്നാർ ഈ രൂപത്തിൽ മിനന്നാർ നൂൻ ശദ്ദ് മണിക്കണം. വമാഹും ബിഖാരിജീന മിനന്നാർ അടുത്ത ആയത്ത് യാ അയ്യുഹന്നാസു ഇവിടെ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറില നീട്ടാവുന്ന മദ്ദാണത്. അന്നാസ് നൂന് ശദ്ദുണ്ട്, മണിക്കണം. കുലു മിമ്മ ഫിൽ അർദി മിമ്മ മീമു ശദ്ദ ഹുന്ന മീമിന് ശദ്ദ് വന്നാൽ മണിക്കണം. ഫിൽ അർദി ഫിൽ അർദി എന്നല്ല, ഫിൽ അ ഹംസ കൃത്യമായിട്ടും ഉച്ചരിക്കണം. ഫിൽ അർദി ദാദ് ഫിൽ അർദി ദ ഫിൽ അർദി حلالا طيبا حلالا ح هلال الا ح حلالا تنوين ശേഷം ط വന്നാൽ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. അതോടൊപ്പം ط സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും സ്വരഭാരത്തിൽ ആക്കണം. حلالا طيبا ഇരുപത്തിൽ. ഇനി അവിടെ നിർത്താതെ കൂട്ടി ഒതുകയാണെങ്കിൽ طيبا ولا تتبعوا ഇങ്ങനെ ഇത് ഗംബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ ഖുത്വാതി പലപ്പോഴും ഓതി പോകുന്നത് ഖുത്വാതി എന്നായിരിക്കും. ത ഒന്നും അത്ര തന്നെ ശരിയാവുകയില്ല, ഖുത്വാതി ശരിക്കും ത ഉച്ചരിക്കരുത്, കൃത്യമായിട്ടും ത ത്വൈ തൂ എത് ഖുത്വാതി ശൈത്താൻ ഷെയ്ത്വാൻ ത. ഇവിടെല്ലാം ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ കൃത്യമായ ശബ്ദം വരികയുള്ളൂ. ഖുത്വാതി ഷെയ്ത്വാൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ ഇന്നഹു നൂൻ ശദ്ദ് മണിക്കണം. ലകും അദുവ്വും തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അദുവ്വും മുബീൻ അദുവ്വും മുബീൻ ഇന്നമാ യഅ്മുറുക്കും ഇന്നമാ നൂൻ ശദ്ദ് മണിക്കണം. ഇന്നമാ യഅ്മുറുക്കും യഅ്മുറു ഹംസ യഅ്മുറുക്കും യഅ്മുറുക്കും ബി സാകിന മീമിന് ശേഷം ബ. ഇവിടെ സാക്കിന മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ ഷഫവി ചുണ്ടിലൂടെ അവ്യക്തമാക്കി
മണിക്കുകയാണ് വേണ്ടത്. മുറുക്കും ബിസ്സൂഇ, ഇനി ബിസ്സൂഇ അതുപോലെ വൽ ഫഹ്ഷാഇ, ഈ രണ്ട് മദ്ദും മദ്ദ് മുത്തസിലാണ്. മദ്ദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവ് അതുപോലെ ശേഷം ഹംസ അതേ പദത്തിൽ വരിക. ഇവിടെ ബിസ്സൂഇ വാവിന് ശേഷം ഹംസ, വൽ ഫഹ്ഷാഇ അലിഫിന് ശേഷം ഹംസ ഒരേ പദത്തിലാണ്. അതുകൊണ്ട് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ബിസ്സൂഇ വൽ ഫഹ്ഷാ വഅൻ തഖൂലു ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. അലല്ലാഹി മാ ലാ തഅലമൂൻ, അലല്ലാഹി മാ ലാ തഅലമൂൻ, അവസാനത്തിൽ മദ്ദ് ഇഅറാദുൽ സുക്കൂൻ. നൂറ ശ്രദ്ധിക്കുക.

0: ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 167 മുതൽ 169 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്ത് ഫുർഖാൻ 43 മുതൽ 60 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബക്കർ.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ വഴികാട്ടി. അതിലെ വചനങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം, ജീവിതത്തിൽ പകർത്താം. ഖുർആൻ പഠനം സാർവത്രികമാക്കാനുള്ള പീസ് ഖുർആൻ റേഡിയോയുടെ ശ്രമം. പീസ് ഖുർആൻ റേഡിയോ, ഹൃദയ വസന്തം. സൂറ സ്വാഫാത്തിലെ 176-ാമത്തെ വചനം വിശദീകരിക്കുന്നു. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أفبعذابنا يستعجلون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 176-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 176-ാമത്തെ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ആ വചനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഫ ബി അദാബിന, എന്നിരിക്കെ നമ്മുടെ ശിക്ഷയെക്കുറിച്ചാണോ യസ്തഅജിലൂൻ, അവർ ധൃതി കൂട്ടുന്നത്? അള്ളാഹുവിൻ്റെ ശിക്ഷ അതൊന്ന് സംഭവിക്കട്ടെ എന്ന് ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്ന സത്യനിഷേധികളെക്കുറിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. ഈ ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ വാക്കാലും പ്രവർത്തനത്താലുമുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. വാക്കാലുള്ള അവരുടെ ആവശ്യപ്പെടൽ നേരത്തെ സൂറത്തുൽ മുൽക്കിലെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ, എപ്പോഴാകുന്നു ഈ വാഗ്ദാനം, അതൊന്ന് കാണട്ടെ എന്ന അർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. അതുപോലെ തന്നെ പ്രവർത്തനം കൊണ്ടുള്ള അവരുടെ ധൃതിപ്പെടൽ സൂറത്തുൽ അഹ്റാഫിലെ 96-ാമത്തെ വചനത്തിൽ കാണാം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദബു ഫഅഖദ്നാഹും ബിമാ കാനു യക്സിബൂൻ. വലൗ അന്ന അഹ്ലൽ ഖുറാ, ആ പ്രദേശത്തുകാർ ആയിരുന്നെങ്കിൽ, ആമനു വത്തഖൗ, വിശ്വസിക്കുകയും തഖ്‌വ പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, അഥവാ സൂക്ഷ്മതാബോധത്തോടു കൂടി ജീവിച്ചിരുന്നെങ്കിൽ, ല ഫതഹ്ന അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുമായിരുന്നു ബറകാതിൻ മിനസ്സമാഇ, ആകാശത്ത് നിന്ന് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ, വൽ അർദി, ഭൂമിയിൽ നിന്നും, വലാക്കിൻ കദബു, പക്ഷേ അവർ നിഷേധിച്ചു, ഫഅഖദ്നാഹും, അപ്പോൾ നാം അവരെ പിടികൂടി, ബിമാ കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചത് കാരണമായിട്ട്. ഇത് പ്രവർത്തനം കൊണ്ടുള്ള ധൃതി കാണിക്കലാണ്, അതല്ലെങ്കിൽ പ്രവർത്തനം നിമിത്തം അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടലാണെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഫസ്തിംറാറു ഹാഉലാഇ ബിതക്ദീബിർ റുസുൽ അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരെ നിഷേധിക്കുന്ന ഇവരുടെ ഈ നിലപാട്, തഖ്തളി അൻ യുഅജ്ജില ലഹുമുൽ അദാബ്, വേഗത്തിൽ ശിക്ഷ ബാധിക്കാൻ അത് കാരണമായിത്തീരും. വഹാദ ഇസ്തിഅജാലുൻ ബിൽ ഫിഅലി, ഇതാണ് പ്രവർത്തനം കൊണ്ടുള്ള ധൃതി കാണിക്കൽ, ധൃതിപ്പെട്ട് ആവശ്യപ്പെടൽ. ഫഹാഉലാഇ, ഈ പറഞ്ഞ ആളുകൾ, ജമഉ ബൈനൽ വജ്ഹൈനി അൽ ഇസ്തിഅജാൽ ബിൽ ഫിഅലി വൽ ഖൗൽ, ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആളുകൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധൃതി കാണിച്ചു. മാത്രമല്ല, ഈ വചനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം, വമിൻ ഫവാഇദിൽ ആയാത്തിൽ കരീമ ബയാനു സഫ്ഹഉലാഇൽ മുഖദ്ദിബീൻ, ഈ നിഷേധികളുടെ ബുദ്ധിശൂന്യത വളരെ വ്യക്തമായി ഈ വചനത്തിൽ കാണാൻ സാധിക്കും. വത്വഖിയാനിഹിം, അവരുടെ അതിരുകവിയലും, ഹൈസു കാനു യസ്തഅജിലൂനൽ അദാബ്, അവർ ശിക്ഷയ്ക്കു വേണ്ടി ധൃതി കൂട്ടിയത് കാരണത്താൽ. വജുഹു ഹാദാ അന്നഹും ലൗ കാനു ഉഖലാ, ഈ ആളുകൾ ബുദ്ധിമാന്മാരായിരുന്നെങ്കിൽ, ലകാനു യഖ്ഷൗനൽ അദാബ്, ശിക്ഷയെ അവർ ഭയപ്പെടുമായിരുന്നു. വലാ യസ്തഅജിലൂനഹു, ഒരിക്കലും അവർ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുമായിരുന്നില്ല. വ അന്നഹും ലൗ കാന ഇന്ദഹും നൗഉ മിനൽ ഇഅ്തിദാൽ, അവർ നീതിബോധമുള്ളവരായിരുന്നെങ്കിൽ, ചിന്താശേഷിയുള്ളവരായിരുന്നെങ്കിൽ, വിവേകമുള്ളവരായിരുന്നെങ്കിൽ, മാ സാറു യതഹദ്ദൗന റുസുല, പ്രവാചകന്മാർക്ക് നേരെ അവർ വെല്ലുവിളി സ്വീകരിക്കുമായിരുന്നില്ല. ഫയഖൂലൂന, അവർ പറയുന്നു, ഹാത്തുൽ അദാബ്, നിങ്ങൾ ശിക്ഷ കൊണ്ടുവരുവീൻ, ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷയൊന്ന് കാണട്ടെ, അതൊന്ന് കൊണ്ടുവരുവീൻ. ഫഹും ഇന്ദഹും സുഫുഹുൻ, അതുകൊണ്ട് തന്നെ അവരിൽ വിഡ്ഢിത്തരമുണ്ട്, അവിവേകമുണ്ട് എന്നത് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. വഇന്ദഹും മുബാലഗത്തും ബിത്തുഗ്യാനി വൽ അദ്ഉദ്വാൻ, ശത്രുതയുടെയും അതിരുകവിയലിൻ്റെയും അങ്ങേ അറ്റത്ത അവസ്ഥ അവരിൽ ഉണ്ടെന്നതും അവരുടെ വാക്കുകളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. 177-ാമത്തെ വചനം, ഫഇദാ നസല ബിസാഹതിഹിം ഫസാ സബാഹുൽ മുദരീൻ. ഫഇദാ നസല, എന്നാൽ അതു ഇറങ്ങി വന്നാൽ, ബിസാഹതിഹിം, അവരുടെ മുറ്റത്ത്, ഉമ്മറത്ത്, ഫസാ, അപ്പോൾ വളരെ മോശമായിരിക്കും. സ്വബാഹുൽ മൂദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം. എന്നാൽ അവരുടെ മുറ്റത്ത് അത് വന്നെത്തിയാൽ, വന്നിറങ്ങിയാൽ, അപ്പോൾ ആ മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ പ്രഭാതം എത്രയോ മോശപ്പെട്ടതായിരിക്കും. സാധാരണ ശിക്ഷ ഒരു സമൂഹത്തിൽ ഇറങ്ങുന്നതിനെക്കുറിച്ച്, ഒരു സമൂഹം ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നൊരു പ്രയോഗമാണ് അവരുടെ മുറ്റത്ത്, അവരുടെ മുന്നിൽ ശിക്ഷ വന്ന് ഇറങ്ങി എന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു, ഫഇദാ നസലൽ അദാബു ബിമഹല്ലതിഹിം, അവരുള്ള സ്ഥലത്ത് ശിക്ഷ ഇറങ്ങിയാൽ, ഫബിഅസ ദാലികൽ യൗം, ആ ദിവസം എത്ര മോശമാകുന്നു. യൗമുഹും ബിഇഹ്ലാക്കിഹിം വദിമാരിഹിം, അവരുടെ നാശത്തിൻ്റെ ദിവസം, അവർ തകർന്നടിഞ്ഞ ദിവസം. വഖാല സുദ്ദി റഹ്മഹുള്ള, ഫഇദാ നസല ബിസാഹതിഹിം, അവരുടെ മുറ്റത്ത് ഇറങ്ങി എന്ന് പറഞ്ഞാൽ, യഅനി ബിദാരിഹിം, അവരുടെ വാസസ്ഥലങ്ങളിൽ ഇറങ്ങി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫസാ, അപ്പോൾ എത്ര മോശം. സ്വബാഹുൽ മുദരീൻ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം. ഐ ഫബിഅസ മാ യുസ്ബിഹൂന, ഐ ബിഅസ സ്വബാഹ് സ്വബാഹുഹും, അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായവർ പ്രഭാതത്തിൽ ആ ശിക്ഷ അവരെ ബാധിച്ചപ്പോൾ ആ പ്രഭാതം അവർക്കെന്തുമാത്രം അരോചകരമായിരിക്കും, അസഹ്യമായിരിക്കും. അതാണ് ഫസാ സ്വബാഹുൽ മൂദരീൻ, ആ ആളുകളുടെ, താക്കീത് ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം അതെത്ര മോശമായി എന്ന് പറയാൻ കാരണം. മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെക്കുറിച്ച് അനസ് ബിൻ മാലിക് പറഞ്ഞതായി കാണാം. ഖാൽ, അനസ് ബിൻ മാലിക് പറഞ്ഞു, സബ്ബഹ സ്വബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ, പ്രവാചകൻ തിരുമേനി ഖൈബറിൻ്റെ പ്രഭാതത്തിലേക്ക് ആ ഖൈബറിലേക്ക് പ്രവേശിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ, പ്രവാചകൻ പ്രഭാത സമയത്ത് ഖൈബറിലേക്ക് പ്രവേശിച്ചു. ഫലമ്മ ഖറജു ബിഫുഊസിഹിം വമസാഹിഹിം, ആ ഖൈബറിലെ ജനങ്ങൾ തങ്ങളുടെ കൃഷി ആയുധങ്ങളുമായി പുറപ്പെട്ടപ്പോൾ, വറഔ അൽ ജൈഷ, സൈന്യത്തെ, പ്രവാചകന്റെ കൂടെയുള്ള സൈന്യത്തെ അവർ കണ്ടപ്പോൾ റജഊ വഹും യഖൂലൂൻ, അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മടങ്ങി, മുഹമ്മദുൻ, വല്ലാഹി മുഹമ്മദുൻ വൽ ഖമീസ്, പ്രവാചകൻ മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ സൈന്യവും ഇതാ വന്നെത്തിയിരിക്കുന്നു എന്നർത്ഥത്തിൽ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, അള്ളാഹു അക്ബർ, ഖരിബത് ഖൈബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, ഖൈബറിലെ ജനത നശിപ്പിക്കപ്പെട്ടു, അവർ നാശമടഞ്ഞിരിക്കുന്നു. ഇന്നാ ഇദാ നസൽനാ ബിസാഹതി ഖൗമിൻ, ഒരു ഖൗമിൻ്റെ മുൻഭാഗത്ത് അവരുടെ മുറ്റത്ത് നാം ഇറങ്ങിയാൽ, ഫസാ സബാഹുൽ മുദരീൻ, ആ താക്കീർ ചെയ്യപ്പെട്ട ആളുകളുടെ പ്രഭാതം അതെത്ര മോശമായിരിക്കും. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസാകുന്നു ഇത്. അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർ ഏതൊരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടാലും ആ പ്രവാചകന്മാരുടെ സമൂഹത്തെക്കുറിച്ചാണ് മുൻദരീൻ എന്ന ഖുർആനിൻ്റെ പരാമർശം. താക്കീത് ചെയ്യപ്പെട്ടവർ, എന്തുകൊണ്ടാണ് അവർ താക്കീത് ചെയ്യപ്പെട്ടവർ എന്ന് പറയാൻ കാരണം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അത് വിശദീകരിക്കുന്നിടത്ത് പറയപ്പെട്ടത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഏകത്വം കൊണ്ട്, ശുദ്ധ തൗഹീദ് കൊണ്ടും, അതുപോലെ തന്നെ ഷിർക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കൊണ്ടും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുകയുണ്ടായിട്ടുണ്ട്, താക്കീത് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഖേദകരമായ കാര്യം, ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടും ആ മുന്നറിയിപ്പുകളെ നിഷേധിച്ചുകൊണ്ടും അതിനെ സ്വീകരിച്ച ചരിത്രമാണ് സമൂഹത്തിൽ കാലാകാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇന്നും പ്രവാചകരെ അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും പ്രവാചകന്മാരെല്ലാം മുന്നറിയിപ്പ് നൽകിയ ശുദ്ധ തൗഹീദിന് വിരുദ്ധമായിക്കൊണ്ടാണ് തങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും അവർ സ്വീകരിക്കുന്നത്. ഖേദകരമായ കാര്യം, ഞങ്ങൾ തൗഹീദിൻ്റെ വക്താക്കളാണെന്ന്, ഞങ്ങൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അനുയായികളാണെന്ന് അവർ ആണയിട്ട് പറയുകയും ചെയ്യുന്നു. ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഫസാ സബാഹുൽ മുൻദരീൻ എന്നിടത്ത് എല്ലാ ജനതക്കും ഒരു വലിയ താക്കീതാകുന്നു അത്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ താക്കീത് ചെയ്യപ്പെട്ട ആളുകൾക്ക് അതെത്ര മോശമായിരിക്കും. ആ താക്കീതുകളെ അവഗണിച്ചതുകൊണ്ട്, ആ താക്കീതുകൾക്ക് നേരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അവരെന്തുമാത്രം അപകടത്തിലായിരിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ പ്രവാചകൻ തിരുമേനിയോടായി പറഞ്ഞത് ഖുർആനിൽ പലയിടത്തുമായി കാണാൻ സാധിക്കും. സൂറത്തു സുമറിൽ കാണാം, ലഇൻ അശ്രക്ത ലയഹ്ബത്തുന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ, പ്രവാചകരെ, താങ്കളാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ പോലും താങ്കളുടെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. ഇത്രയൊക്കെ വ്യക്തമായി പറഞ്ഞാലും താക്കീത് ചെയ്യപ്പെട്ടവരായ ജനങ്ങൾ, എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ ഈ ഗൗരവതരമായ യാഥാർത്ഥ്യത്തെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, ഭയപ്പെടേണ്ട കാര്യമാണ്. മറ്റൊരു ഹദീസിൽ, അൻ അനസ് ബിൻ മാലിക് അൻ അബി ത്വൽഹ റളിയല്ലാഹു അൻഹു ഖാൽ ലമ്മ സബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ വഖദ് അഖദു മസാഹീഹിം വഗദൗ ഇലാ ഹുറൂസിഹിം, ഖൈബറിലേക്ക് പ്രവാചകൻ പ്രഭാത സമയത്ത് പുറപ്പെട്ടപ്പോൾ ആ ഖൈബറിലെ ജനങ്ങൾ തങ്ങളുടെ പണി ആയുധങ്ങളുമായി പുറത്തേക്ക് വന്നു. ഫലമ്മാ റഔ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നകസു മുദ്ബിരീൻ, പ്രവാചകനെ അവർ കണ്ടപ്പോൾ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇന്നാ ഇദാ നസൽനാ ബിസാഹതി ഖൗമിൻ, ഒരു ജനതയുടെ മുറ്റത്തേക്ക് നാം ഇറങ്ങിയാൽ, അവരുടെ മുന്നിലേക്ക് നാം ഇറങ്ങിയാൽ, ഫസാ സബാഹുൽ മുദരീൻ, അപ്പോൾ താക്കീത് ചെയ്യപ്പെട്ട ആളുകളുടെ പ്രഭാതം അതെത്ര മോശമാകുന്നു എന്ന്. ഇവിടെയൊക്കെ തന്നെ താക്കീത് ചെയ്യപ്പെട്ടവർ എന്നത് ശ്രദ്ധേയമായ പരാമർശമാകുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുമുള്ള താക്കീതുകൾ കാലാകാലങ്ങളിൽ അള്ളാഹു പ്രവാചകന്മാരിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ലിഅന്നഹു സബാഹു ശർരി വൽ ഉഖൂബ, ഈ ആളുകളുടെ പ്രഭാതം മോശമാണെന്ന് പറയാൻ കാരണം ശിക്ഷയുടെയും അള്ളാഹുവിൻ്റെ പ്രതികാര നടപടിയുടെയും പ്രഭാതമായിരിക്കും അവർക്കുണ്ടാവുക. അല്ല, ഇമാം തൊബിർ റഹ്മത്തുള്ള പറയുന്നു, യഖൂലു ഫഇദാ നസല ബിഹാ ഉലൈൽ മുശ്രികീന അൽ മുസ്തഅജിലീൻ, അള്ളാഹുവിൻ്റെ ശിക്ഷ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നവർ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഇക്കൂട്ടർ, ബിഅദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷക്കാണവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അവരെക്കുറിച്ചാകുന്നു ഈ പരാമർശം. അദ്ദേഹം വിശദീകരിക്കുന്നു, അൽ അറബു തഖൂൽ, അറബികൾ പറയാറുണ്ട്, നസല ബിസാഹത്തി ഫുലാനിൻ അൽ അദാബ് വൽ ഉഖൂബ, ഇന്ന മനുഷ്യൻ്റെ മുറ്റത്ത് ശിക്ഷ ഇറങ്ങിയിരിക്കുന്നു എന്ന്. വദാലിക ഇദാ നസല ബിഹി വസ്സാഹത്തു ഹിയ ഫിനാ ഉദാരി റജുൽ, അങ്ങനെ പ്രയോഗിക്കാറുള്ളത് ഒരാളുടെ മുറ്റത്ത് ഒരാൾക്ക് ശിക്ഷ ഇറങ്ങി എന്നർത്ഥത്തിലാണ്. അറബി ഭാഷയിൽ സാഹത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുൻവശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പിന്നീട് ഫസാ സ്വബാഹുൽ മൂദരീൻ, അപ്പോൾ താക്കീറു ചെയ്യപ്പെട്ടവരുടെ പ്രഭാതം അതെത്ര മോശമാകുന്നു. അതായത് യഖൂൽ ഫബിഅസ സ്വബാഹുൽ ഖൗം അല്ലദീന അൻദറഹും റസൂലുനാ നുസൂലു ദാലിക ദാലികൽ അദാബ ബിഹിം, നമ്മുടെ ദൂതന്മാർ അവരോട് താക്കീർ ചെയ്ത ആ ശിക്ഷ അതവർക്ക് വന്നപ്പോൾ, ഫലം യുസദ്ദിഖൂബിഹി, ആ പ്രവാചകന്മാരുടെ താക്കീതുകളെ മുന്നറിയിപ്പുകളെ അവർ സത്യപ്പെടുത്തിയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ശിക്ഷ ഇറങ്ങുമ്പോൾ അതെത്ര മോശമായിരിക്കും, ദുസ്സഹമായിരിക്കും എന്നർത്ഥം. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അന്നഹും ലൗ ആമനു ഫീ ഹാദൽ വഖ്തി ഫലൻ യംഫഉഹും, ഈ ആളുകൾ ശിക്ഷ കാണുന്ന വേളയിൽ വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരായാൽ അതവർക്ക് ഉപകരിക്കുന്നതല്ല. ലിഅന്നഹു ലൗ നഫഅഹുമുൽ ഈമാൻ ലം തുസദ്ദിഖ് അലൈഹിം ഹാദിഹിൽ ജുംല സാദിഖൻ കാമിലൻ വഹിയ ഖൗലുഹു ഫസാഅ സ്വബാഹുൽ മൂദരീൻ, അങ്ങനെയായിരുന്നെങ്കിൽ ഈ വചനം അത് സത്യമാകുമായിരുന്നില്ല. ശിക്ഷ ഇറങ്ങുമ്പോൾ വിശ്വാസം സ്വീകരിച്ചാൽ ആ വിശ്വാസമെങ്ങാനും ആ ജനതയ്ക്ക് ഉപകരിക്കുമായിരുന്നെങ്കിൽ പിന്നീട് അവരുടെ അവസ്ഥ മോശമാകും എന്ന പ്രയോഗം അത് ശരിയാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിഅന്നഹു ലൗ നഫഅഹുമുൽ ഈമാൻ ലസാല അൻഹും ഹാദസ്സൂ, വിശ്വാസമെങ്ങാനും ആ സമയത്ത് അവർക്ക് ഉപകരിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ ശിക്ഷ ഒരിക്കലും തന്നെ ഇറങ്ങുമായിരുന്നില്ല. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്. വലാക്കിൻ ലയ്യം ഫഅഹും വഹാദിഹി സുന്നത്തുല്ലാഹി അസ്സവജൽ ഫീ ഇബാദി, എന്നാൽ അവർക്ക് ശിക്ഷ ഇറങ്ങുന്ന വേളയിൽ ഒരിക്കലും തന്നെ വിശ്വാസം അവർക്ക് ഉപകരിക്കുന്നതല്ല. ആ സന്ദർഭത്തിൽ അവർ വിശ്വസിക്കാൻ സന്നദ്ധരായാൽ അതവർക്ക് ഉപകരിക്കുന്നതല്ല. ഇത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ ഉൾപ്പെടാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വഫാത്തിലെ 176-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ടു നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: Peace Radio. Tune to reality.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
5: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസ്. അവതരിപ്പിക്കുന്നത് അമീർ ഒറ്റപ്പാലം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മൾ മറ്റൊരു എപ്പിസോഡിലാണുള്ളത്. നമ്മുടെ ഖുർആൻ പഠനവും നമ്മൾ പഠിക്കുന്ന സൂറത്തുകൾ മറന്നു പോവാതിരിക്കാൻ അമ്മ ജുസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ, അവരുടെ അവസരങ്ങളിൽ അതിനപ്പുറത്തേക്ക് സൂറത്തുകൾ ചോദിക്കാനും ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മറുപടി പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ വല്ലാത്ത സന്തോഷമുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഇത് പ്രചോദനമായിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ ടെലിക്കിസ് ഇത്തരത്തിൽ അവരുടെ ഖുർആൻ പഠനത്തിനും അതുപോലെ ഹിഫ്ള് ഓർമ്മിച്ചെടുക്കാനും ഒരു മൂന്ന് ചോദ്യങ്ങൾ, മൂന്ന് അവസരങ്ങളാണെങ്കിൽ കൂടി അത് വലിയൊരു കാര്യമായി കണ്ടതിനെ നന്നായിട്ട് അതിൻ്റെ പിന്നാലെ പരിശ്രമിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവൂല. പ്രിയപ്പെട്ട കുട്ടികൾ, ഒരുപാട് കുട്ടികൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
8: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
7: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
8: ആയിഷ ജുവ.
7: ആയിഷ
8: അജുവ.
7: ആയിഷ അജുവാണ് അല്ലേ. എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത്? ആറിലാണോ?
8: സ്കൂളിൽ നാലില്.
7: സ്കൂളിൽ നാലില്ല?
8: ആ.
7: മദ്രസയിലോ? അഞ്ചില്. ഓക്കെ. ആയിഷ ജുവാന്റെ വീട് എവിടെയാണ്?
8: മണ്ണമ്പാറ.
7: മണ്ണമ്പാറ. ഓക്കെ, ശരി. പിന്നെ മദ്രസയിലും സ്കൂളിലൊക്കെ ഖുർആൻ പഠിക്കുന്നുണ്ടോ? എന്താ അവസ്ഥ? സ്കൂളിലും ഖുർആൻ പഠിക്കുന്നുണ്ട് അല്ലേ, മാഷാല്ലാ. ഹിഫ്ളാണോ പഠിക്കുന്നത്? മദ്രസയിൽ ഖുർആൻ പഠിക്കുന്നുണ്ട്. ഹിഫ്ള് പഠിക്കുന്നുണ്ടോ? ഏ ഹലോ, ഏ കേട്ടില്ല.
8: ആ,
7: ഹിഫ്ള് പഠിക്കുന്നുണ്ട്. ആ, അങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് ആവശ്യമുള്ളത്. എത്ര ജ്യൂസായി? കഴിഞ്ഞോ?
8: പിന്നെ
7: എവിടുന്ന്? നാസ്ന്ന് തുടങ്ങിട്ടോ. അതാണ് സെലക്റ്റഡ് സൂറത്താണ് അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, സൂറത്തുൻ ജുമുഅ എന്നാണ് ചോദിക്കാം. എന്തേ? അപ്പൊ ഒന്നാമത്തെ ചോദ്യം സൂറത്തുൽ ജുമുഅ.
8: ആ.
7: അഊദു ബില്ലാഹി മിനശ്ശ

0: فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ആയത്തിന്റെ ശേഷമുള്ള ആയത്ത് ഓതുക.
1: مثل الذين يحملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم القوم الظالمين.
0: اوكي ما شاء الله മുഴുത്ത അടക്കത്തിൽ എന്താണ് മസലുൽ ലദീന കഴിഞ്ഞിട്ട് എന്താ ഊതിയത്? അവിടെ ഹാ ആണ് കേട്ടോ, ഹാ കേൾക്കാത്ത പോലെ തോന്നിയതോട് ചോദിച്ചതാ കേട്ടോ. പിന്നെ മണിക്കണം മീമൊക്കെ, മീമൊക്കെ എവിടെ കണ്ടാലും മണിക്കണം. ഏ മീമിനൊന്നും വെറുതെ വിടരുത്. പിന്നെ സുമ്മ കണ്ടോ അവിടെ ഒക്കെ മീമും നൂനും ശബ്ദോടുകൂടി വന്നാല് മണിക്കാതെ വിടരുത്. ഇതൊരു മോശമാണ് മണിക്കാതെ വിട്ട. ഏട്ടോ ഇൻഷാല്ലാ. പിന്നെ അക്ഷരങ്ങളൊക്കെ കുറച്ചുകൂടി മഹ്റജൊക്കെ ഉഷാറാക്കിയിട്ട് ഓത്ത് കേൾക്കണം കേട്ടോ. മോള് പഠിക്കുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം ഓതുന്നത് കേൾക്കണം. ഇൻഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിക്കണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാ അല്ലേ. മുനാഫിഖൂനുണ്ടോ? അല്ല മോള് പറയേ, ഏത് സുഹൃത്താന്ന് പറഞ്ഞോ. ആ അപ്പൊ മുനാഫിഖൂൻ എന്നൊരു ചോദ്യം ചോദിക്കാം അല്ലേ.

0: خير الله نفسا إذا جاء أجلها، والله خبير بما تعملون.
1: അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത്.
2: يا ايها الذين امنوا لا تلهكم اموالكم.
1: هذا هذا
2: الله
1: انا അതിനെ തൊട്ടുമുള്ള ആയത്ത് ഓദിക്കോ. ഓദിക്കോ ഓദിക്കോ.
2: فانفقوا مما رزقناكم ان ياتي احدكم الموت
1: مما رزقناكم من قبل
2: ان ياتي احدكم الموت فيقول ربي لولا اخرتني اذا جاء اجلها.
1: അവിടെ മോളെ فيقول ربي لولا اخرتني الى ഹലോ ലൗല അഖർതനി ഇല അജലിൻ ഖരീബ് എന്നൊക്കെ ഉണ്ട് ട്ടാ. ഹലോ ബാക്കി ഓദിക്കോ. മോള് പഠിച്ചപ്പോ ഇപ്പൊ നേരത്തെ ഓദിയപ്പോഴും അങ്ങനെ തന്നെ മിമ്മാ റസഖനാകും അയ്യത്തിയാന്നല്ല അയ്യത്തിന്നാണ് മോള് ഓതുന്നത്. മിമ്മ റസഖനാകും മിൻ ഖബ്ലി ഉണ്ട്, പിന്നെ അയ്യത്തിയ യാന് ഫത്ഹ ഉണ്ട് അവിടെ. അയ്യത്തിന്നല്ല അയ്യത്തിയ. ഓക്കെ ബാക്കി ഓദിക്കോ.
2: ഫയഖൂല
1: അവിടെ ഫയഖൂല ഇവിടെ സ്വാദിനും അതുപോലെ ദാലിനും ശബ്ദം ഉണ്ട്
2: കേട്ടോ.
1: സ്വാദിന് ശബ്ദമുണ്ട് മോളെ. സ്വാദിന് ശബ്ദമുണ്ട്, സ്വാദില്ലേ ഫ ഹംസ് കഴിഞ്ഞിട്ട് പിന്നെ സ്വാദാണ്. അപ്പൊ സ്വ എന്നുള്ളതല്ല അങ്ങനെ പറയണ. സ്വദ്ദഖ എന്ന് പറയുമ്പോ സ്വാദിന് ഫത്ഹ അല്ലേ, അപ്പൊ ഷദ് പോയില്ലേ. ഓക്കെ മീന മണിച്ചോദന അവിടെ. ഓക്കെ മാഷാല്ലാ. ബാക്കി ഞാൻ ഓയിത്തന്ന ആയത്തല്ലേ. ബാക്കി ഞാൻ അവസാനത്തെ ആയത്ത് ഞാൻ ഓതി തന്നിട്ട് മോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ആയത്ത് ഓതിയതാണത്. അപ്പോൾ മോള് ഒന്നും മറ്റേ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കരുത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ വരാതെ പഠിക്കണം, ആയത്തിൻ്റെ ഭാഗങ്ങൾ വിട്ടുപോകാതെ പഠിക്കണം. നന്നായിട്ട് നമ്മളത് വായിച്ച് പഠിച്ച് മിസ്റ്റേക്കൊന്നുമില്ലാതെ പഠിച്ച ശേഷം മാത്രമാണ് അത് കാണാതെ പഠിക്കേണ്ടത് കേട്ടോ. മോള് ഐഷ അജുവ അത് ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹു എളുപ്പാക്കി തരട്ടെ. തെറ്റുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഖുർആൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് മോളെ. ഇപ്പൊ രണ്ട് ചോദ്യമാണ് കഴിഞ്ഞത്. അപ്പോ രണ്ട് ചോദ്യമാണ് അതിൻ്റെ ചോദ്യങ്ങൾ. ഇനിയൊരു ചോദ്യം ഉള്ളത് ഞാൻ കുറച്ച് ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിലെ ആയത്തുകളാണെന്ന് മോള് പറയണം. ഏതായത്താന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഏത് സൂറത്തില ഏത് സൂറത്താന്ന് പറയണം.
2: أعوذ بالله من الشيطان الرجيم.

0: فأقبل بعضهم على بعض يتلاومون قالوا يا ويلنا إنا كنا طاغين.
1: ഏത് സൂറത്തിലെ ആയത്തുകളാണ്? വേഗം. സൂറത്തു തഗാബുൻ എന്നാണ് മോള് ഉത്തരം പറഞ്ഞത്. ഉത്തരം ശരിയല്ല, ഉത്തരം തെറ്റാണ്. സൂറത്തുൽ ഖലമാണ് ഞാൻ ഓതിയത്. സൂറത്തുൽ ഖലമിലെ ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഇപ്പുറത്തെ പേജിൽ നിന്നാണ് ഓതിയത്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാഹ് നന്നായിട്ട് പഠിക്കണം മോള്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിക്കുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക, മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ പഠിക്കുക. ഏത് സൂറത്തുകളാണ് ആയത്തുകളാണെന്നൊക്കെ ഒന്ന് നന്നായി കൺഫേം ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാഹ് നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് ഹിഫ്ളാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശുക്രൻ, ജസാക്കും അള്ളാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കേട്ടില്ല.
2: ഹാദി.
1: ഹാദി.
2: അബ്ദുൽ ഹാദി.
1: അബ്ദുൽ ഹാദി, അത് ശരി. ആദ്യം പറയണ്ടപ്പോ, അബ്ദുൽ ഹാദി ആണ് വിളിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് അബ്ദുൽ ഹാദി വിളിക്കുന്നത്? പൂക്കോട്ടൂരാണ് അല്ലേ? പൂക്കളത്തൂരോ? ആ, പൂക്കളത്തൂര്. ഓക്കെ, എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആദിമോൻ? എവിടെ? അൽഫിത്രയിലോ? ആ ഓക്കെ, അൽഫിത്രയിലുണ്ടല്ലോ ക്ലാസ്. ഒന്ന് പറയേ. അത് പറയണ്ടേ, ലെവൽ ടൂലെ കുട്ടിയാണ് അല്ലേ. മാഷാല്ലാ. അപ്പോ അമ്മ ജുസൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആ, അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം, സമയം കുറച്ചുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സുഖല്ലേ? ചായയൊക്കെ കുടിച്ചില്ലേ? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يذوقون فيها بردا ولا شرابا الا حميما وغساقا.
3: باقي اوديكولو.
1: الا حميما وغساقا. باقي അടുത്ത ആയത്ത് വരട്ടെ. വരണം, ഓതണം, ഓതിയേ പറ്റൂ. ഹാദിയേ, ഓത് ഹാദിയേ. അടുത്ത ആഴ്ച ഞാൻ ഓതിത്തരാം, അതിൻ്റെ അടുത്ത ആഴ്ച ഓതിത്തരണം കേട്ടോ. ജസാ ഔ വിഫാഖ, അതിൻ്റെ അടുത്ത ആഴ്ച ഓതിക്കോ. ഓത് പ്ലീസ്. ഹലോ അബ്ദുൽ ഹാദി, ഓതിക്കോ, അടുത്ത ആയത്ത് ഓതിക്കോളൂ. ഓതിനുണ്ടോ? പേടിച്ചിട്ടാണോ? ഏ, പേടിയുണ്ടോ? ഫോൺ ചെവിയിൽ വെച്ചോക്ക്. ആ, എപ്പോഴാണ് സൗണ്ട് വന്നത്? ആ മോന്, മറ്റേ സൂറത്തുൻ നബ്ബൊക്കെ പഠിച്ചതല്ലേ, പിന്നെന്താ ഓതാത്തത്? അന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നല്ലേ അല്ലേ. ഹാദി ഫസ്റ്റ് ഒന്ന് ഓതിക്കാ, അമ്മായത്തെ സാലൂൺ ഒന്ന് കേക്കട്ടെ ഉഷാറായിട്ട്.

0: 是导演
1: 啊，
0: 人类万事起因不能忘的
1: مختلفون كلا سيعلمون.

ഉഷാറായിട്ടുണ്ട് കേട്ടാ. ആദ്യ നന്നായിട്ട് പഠിച്ചിട്ടേ മോൻ ഇതേപോലെ നന്നായിട്ട് പഠിച്ച ശേഷം ഇനി വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ. മോന് നന്നായിട്ട് ഓതുന്നുണ്ടല്ലോ ഉഷാറായിട്ട്. പിന്നെന്താ, പേടിക്കൊന്നും വേണ്ട കേട്ടാ. അപ്പൊ ഇതേപോലെ നന്നായിട്ട് പഠിച്ച എല്ലാ സുഹൃത്തുക്കളും പഠിച്ച് മോന് ഇനിയും വിളിക്കണം. ഓക്കെ ഓക്കെ. ബാർക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു.

0: ടെലികിസിൽ ഇന്ന് പങ്കെടുത്തവർ ആയിഷ അജുവ, അബ്ദുൽ ഹാദി. അവതരിപ്പിച്ചത് അമീർ ഒറ്റപ്പാലം.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം

0: ആരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: الرجيم.

മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ മുത്തഫഫീനിലെ 22 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുസ്സമദ് ഹംദാൻ.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തു ഇസ്രാ 59 മുതൽ 62 കൂടി വചനങ്ങളാണ് ഇന്ന് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: Peace Radio. Tune to reality. Peace Radio. Tune to reality.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്‌രിബ് നമസ്കാരത്തിലേക്ക്.

0: فسبح بحمد ربك واستغفره إنه كان توابا.
1: ബാരക്കല്ലാഹു ഫീകും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഷംസ്, സൂറ നസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

يعلمون فتول عنهم حتى حين وأبصرهم فسوف يبصرون.

0: كوثر، فصل لربك وانحر، إن شانئك هو الأبتر.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ സോഫാത്തിലെ 171 മുതൽ 182 കൂടിയ വചനങ്ങളും തുടർന്ന് സൂറ കൗസറുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ഹുസൈൻ അൽ ഷേഖ്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്.

0: الله أكبر
1: الله أكبر
0: الحمد لله رب العالمين الرحمن

فرعون وثمود بل الذين كفروا في تكذيب والله من وراءهم

0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്.
1: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 69 മുതൽ 75 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തെൻസിയിൽ പ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണമാണ് തെൻസിയിൽ പ്രോഗ്രാം. ഇന്ന് പ്രശസ്ത ഖാരി അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം ശ്രദ്ധിക്കുന്നത്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. പ്രശസ്ത ഖാരി ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹാനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده.

0: ഉള്ളത്.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
2: മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്ത് മുദ്ദസിർ 32 ആയത്ത് മുതൽ 47 ആയത്ത് വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത്.
3: വചനം 32. വാക്കർത്ഥം: കല്ല, അങ്ങനെയല്ല, വേണ്ട. വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ്.
4: കല്ല വൽ ഖമർ,
3: അങ്ങനെ വേണ്ട, ചന്ദ്രൻ തന്നെയാണ് സത്യം. വചനം 33. വാക്കർത്ഥം: വല്ലൈലി, രാത്രിയും തന്നെയാണ്. ഇദ് അദ്ബറ, അത് പിന്നിട്ട് പോകുമ്പോൾ.
4: വല്ലൈലി ഇദ് അദ്ബറ,
3: രാത്രിയുമാണ് സത്യം, അത് പിന്നിട്ട് പോകുമ്പോൾ. വചനം 34. വാക്കർത്ഥം: വസ്സുബ്ഹി, പ്രഭാതവും തന്നെയാണ്. ഇദാ അസ്ഫർ, അത് പുലരുമ്പോൾ, പ്രകാശപ്പെട്ടാൽ.
4: വസ്സുബ്ഹി ഇദാ അസ്ഫർ,
3: പ്രഭാതവുമാണ് സത്യം, അത് പുലർന്ന് പ്രകാശിച്ചു വന്നാൽ. വചനം 35. വാക്കർത്ഥം: ഇന്നഹ, നിശ്ചയമായും അത്. ലഇഹ്ദ, ഒന്ന് തന്നെ, ഒരു കാര്യം തന്നെ. അൽ കുബർ, വലുതായതിൽ, വൻ കാര്യങ്ങളിൽ.
4: ഇന്നഹ ലഇഹ്ദൽ കുബർ,
3: നിശ്ചയമായും അത്, നരകം, വൻകാര്യങ്ങളിൽ ഒന്നുതന്നെ. വചനം 36. വാക്കർത്ഥം: നദീറൻ, താക്കീതു നൽകുന്നതായിട്ട്. താക്കീതെന്ന നിലയിൽ. ലിൽ ബഷരി, മനുഷ്യന്.
4: നദീറൻ ലിൽ ബഷർ,
3: മനുഷ്യന് ഒരു താക്കീത് എന്ന നിലയ്ക്ക്. വചനം 37. വാക്കർത്ഥം: ലിമൻ ഷാ, ഉദ്ദേശിച്ചവർക്ക്. മിങ്കും, നിങ്ങളിൽ നിന്ന്. അയ്യ തഖദ്ദമ, മുന്നോട്ടു വരുവാൻ, മുന്തുവാൻ. ഔയ തഅഖർ, അല്ലെങ്കിൽ പിന്നോട്ടു പോകാൻ, പിന്താൻ.
4: ലിമൻ ഷാ മിങ്കും അയ്യ തഖദ്ദമ ഔയ തഅഖർ,
3: അതായത് നിങ്ങളിൽ നിന്ന് മുന്നോക്കം വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിച്ചവർക്ക്. വചനം 32 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം: സത്യയാഥാർത്ഥ്യങ്ങളുടെ നേരെ കൽപ്പിച്ചുകൂട്ടി ധിക്കാരം കൈക്കൊണ്ടവർക്ക് സഖർ എന്ന നരകശിക്ഷയാണുള്ളതെന്ന് 26 വചനത്തിൽ അല്ലാഹു താക്കീതു നൽകി. തുടർന്നുള്ള വചനങ്ങളിൽ അതിൻ്റെ ഉഗ്രതയും ഗൗരവവും ചൂണ്ടിക്കാട്ടി. പിന്നീട് വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. ചന്ദ്രൻ, രാത്രി, പ്രഭാതം എന്നിവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടുള്ള ആ പ്രസ്താവനയുടെ സാരം ഇങ്ങനെ സംഗ്രഹിക്കാം: അത്, ആ സക്കറാകുന്ന നരകം കേവലം അവഗണിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല, ഏറ്റവും വമ്പിച്ച ഒരു കാര്യമത്രയത്. ഇത് ഒരു വ്യക്തിക്കോ ചില വ്യക്തികൾക്കോ മാത്രമുള്ള ഒരു താക്കീതല്ല, മനുഷ്യവർഗത്തിനാകമാനമുള്ള താക്കീതാണിത്. അതെ, മുമ്പോട്ടു വന്ന് സത്യം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർക്കും സത്യത്തിൽ നിന്ന് പിന്നോക്കം പോയി ദുർമാർഗത്തിൽ പതിക്കുന്നവർക്കും താക്കീതാകുന്നു. വചനം 38. വാക്കർത്ഥം: കുല്ലു നഫ്സിൻ, എല്ലാ ദേഹവും,
5: അഥവാ
3: ആത്മാവും, ആളും. ബിമാ കസബത്, അത് സമ്പാദിച്ചതിന്, പ്രവർത്തിച്ചതിന്. റഹീന, പണയമാണ്, പണയപ്പെട്ടതായിരിക്കും.
4: കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന,
3: എല്ലാ ഓരോ ദേഹവും, ആളും, അത് സമ്പാദിച്ചു വച്ചതിന് പണയപ്പെട്ടതായിരിക്കും. വചനം 39 വാക്കർത്ഥം: ഇല്ല അസ്ഹാബ, ആൾക്കാരൊഴികെ, കൂട്ടരല്ലാതെ. അൽ യമീൻ, വലതുപക്ഷത്തിന്റെ.
4: ഇല്ല അസ്ഹാബൽ യമീൻ,
3: വലതുപക്ഷക്കാരൊഴികെ. വചനം 40 വാക്കർത്ഥം: ഫീ ജന്നാത്തിൻ, ചില സ്വർഗങ്ങളിൽ. യതസാഅലൂൻ, അവർ ചോദ്യം ചെയ്യും.
4: ഫീ ജന്നാത്തിൻ യതസാഅലൂൻ,
3: ചില സ്വർഗങ്ങളിലായിരിക്കും അവർ, അവർ ചോദ്യം ചെയ്യും. വചനം 41 വാക്കർത്ഥം: അനിൽ മുജിരിമീൻ, കുറ്റവാളികളെപ്പറ്റി. കുറ്റവാളികളെക്കുറിച്ച്. വചനം 42 വാക്കർത്ഥം: മാസലക്കക്കും, നിങ്ങളെ പ്രവേശിപ്പിച്ചത് എന്താണ്, പ്രവേശിപ്പിച്ച കാരണം എന്താണ്. ഫീ സഖർ, സഖറിൽ, നരകത്തിൽ.
4: അനിൽ മുജ്രിമീൻ, മാ സലകക്കും ഫീ സഖർ,
3: നിങ്ങളെ സഖറിൽ പ്രവേശിപ്പിച്ചത് എന്താണ് എന്ന്. വചനം 38 മുതൽ 42 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഓരോ ആളും അവരവരുടെ കർമ്മങ്ങളാകുന്ന സമ്പാദ്യങ്ങൾക്ക് പണയമായിരിക്കും. അഥവാ സ്വന്തം കടമകളും ബാധ്യതകളും തീർത്തു കഴിഞ്ഞ സമ്പാദ്യങ്ങളാണുള്ളതെങ്കിൽ രക്ഷയുണ്ട്, ഇല്ലാത്ത പക്ഷം രക്ഷ കിട്ടുവാൻ മാർഗമില്ല. പക്ഷേ വലതുപക്ഷക്കാരാകുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമകളും ബാധ്യതകളുമെല്ലാം ഇഹത്തിൽ വച്ച് നേരത്തെ നിറവേറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർ കർമ്മങ്ങൾക്ക് പണയപ്പെട്ട് കഷ്ടപ്പെടേണ്ടി വരുന്നതല്ല. വലതുപക്ഷക്കാരെപ്പറ്റി സൂറത്തു വാഖിഅയിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. അവർക്ക് സഖറിനെ ഭയപ്പെടേണ്ടതുമില്ല, സ്വർഗമായിരിക്കും അവരുടെ സങ്കേതം. അവിടെ വച്ച് ചിലപ്പോൾ അവർ സഖറിൻ്റെ അവകാശികളായി തീർന്ന കുറ്റവാളികളെക്കുറിച്ച് അന്വേഷണം നടത്തും. നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് വിധേയരാകുവാൻ കാരണമെന്താണെന്ന് അവരോട് ചോദിക്കും. അതിന് നരകക്കാർ നൽകുന്ന മറുപടി നോക്കുക. വചനം 43 വാക്കർത്ഥം: ഖാലു, അവർ പറയും. ലം നക്കു, ഞങ്ങളായിരുന്നില്ല. ആയില്ല. മിനൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ.
4: ഖാലു ലം നക്കു മിനൽ മുസല്ലീൻ,
3: അവർ മറുപടി പറയും. ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല. വചനം 44 വാക്കർത്ഥം: വലം നക്കു, ഞങ്ങളായിരുന്നുമില്ല. നുത്വഈമു, ഭക്ഷണം കൊടുക്കുക. അൽ മിസ്കീന, സാധുവിന്, പാവപ്പെട്ടവന്.
4: വലം നക്കു നുത്വഈമുൽ മിസ്കീൻ,
3: ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതുമില്ല. വചനം 45 വാക്കർത്ഥം: വക്കുന്നാ നഖൂദു, ഞങ്ങൾ മുഴുകുകയും ചെയ്തിരുന്നു. തോന്നിയ വാസത്തിൽ മുഴുകുകയും ചെയ്തിരുന്നു. മഅൽ ഖായിദീൻ, മുഴുകുന്നവരോടൊപ്പം.
4: വക്കുന്നാ നഖൂദു മഅൽ ഖായിദീൻ,
3: തോന്നിയ വാസത്തിൽ മുഴുകിയിരുന്നവരോടൊപ്പം ഞങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. വചനം 46 വാക്കർത്ഥം: വക്കുന്നാ നുകദ്ദിബു, ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. ബിയൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസത്തെ, നടപടി എടുക്കുന്ന ദിവസത്തെ.
4: വക്കുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ,
3: പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തിരുന്നു. വചനം 47. വാക്കർത്ഥം ഹത്താ അതാന, ഞങ്ങൾക്ക് വരുന്നതുവരെ. അങ്ങനെ ഞങ്ങൾക്ക് വന്നു. അൽ യഖീൻ, ആ ഉറപ്പ്, ദൃഢമായ കാര്യം അഥവാ മരണം. അങ്ങനെ മരണമാകുന്ന ആ ഉറപ്പ് ഞങ്ങൾക്ക് വന്നെത്തി. വചനം 43 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. മരണം വരെയും ഇതായിരുന്നു ഞങ്ങളുടെ നില. അതുകൊണ്ടാണ് ഞങ്ങൾ നരകശിക്ഷയ്ക്ക് വിധേയരായത് എന്ന് സാരം. എല്ലാ സംശയങ്ങൾക്കും വിരാമമിടുന്നതും ആർക്കും യാതൊരു സംശയമില്ലാത്തതുമായ കാര്യമാണല്ലോ മരണം. അതാണിവിടെ ഉറപ്പായ കാര്യം. അൽ യഖീൻ എന്ന് മരണത്തെ ഉദ്ദേശിച്ചു പറഞ്ഞത്. സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യ ഫലവും സത്യവിശ്വാസികളുടെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് നമസ്കാരം. അതിൻ്റെ അടുത്ത സ്ഥാനം സാധുക്കളുടെ വിശപ്പടക്കുന്നതിനുമാണ്. ഈ രണ്ട് കാര്യവും ഉപേക്ഷ വരുത്തുന്നവൻ യഥാർത്ഥ വിശ്വാസിയായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ഇവിടെ മറ്റു പലയിടത്തുമെന്ന പോലെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സന്ദേശങ്ങൾ, പ്രവാചക പ്രഭുവിൻ്റെ അധ്യാപനങ്ങൾ ആദിയായവയുടെ നേരെ പുച്ഛഭാവവും
0: അവഹേളന നയവും
3: സ്വീകരിക്കുക, അവർക്കെതിരെ അപവാദങ്ങൾ പുറപ്പെടുവിക്കുക, പ്രകോപന നടപടികൾ കൈക്കൊള്ളുക ഇത്യാദി, ദുസ്സമ്പ്രദായക്കാരോട് സഹകരിച്ചും പങ്കുചേർന്നും കൊണ്ടിരിക്കുക, ഇതൊക്കെ സത്യനിഷേധത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളത്രേ. എല്ലാറ്റിനും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് മരണാനന്തര ജീവിതത്തിൻ്റെയും പരലോക രക്ഷാശിക്ഷകളുടെയും നിഷേധവുമാകുന്നു. മരണം വരെ ഈ നില തുടർന്നു പോന്നവർക്കുണ്ടോ പിന്നെ വല്ല രക്ഷാമാർഗവും?
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിലെ സൂറത്ത് മുദ്ദസ്സിറിലെ 32-ാമത്തെ ആയത്ത് മുതൽ 47-ാമത്തെ ആയത്ത് വരെയാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേട്ടത്.
5: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ. കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും ശരിയായ പാരായണ നിയമങ്ങളോടെ അത് ഹൃദയത്തിൽ ഉറപ്പിക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ വിജ്ഞാന പരിപാടി ഹിഫ്ളുൽ ഖുർആൻ സക്കീർ മൗലവി എടത്തനാട്ടുകരയുടെ നേതൃത്വത്തിൽ സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ സജദയിലെ 1, 2, 3, 4 ആയത്തിൻ്റെ പകുതി വരെ നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഹിഫ്ളാക്കുന്നത് കഴിഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗം കൂടിയാണ്. അതോടൊപ്പം നമുക്ക് ആദ്യം മുതലൊന്ന് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ഹിഫ്ളിലേക്ക് കടക്കാം.

0: ഇൻഷാ അല്ലാ സൂറത്തു സജദയിലെ നാലാമത്തെ ആയത്ത് മുഴുവനായും നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് കേൾക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദയിലെ നാലാമത്തെ വചനത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം. അവതരിപ്പിച്ചത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോ ഇനി മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 555-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 555-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഖാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാം. സൂറ ബക്കറയിലെ 158 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 158 മുതൽ 160 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഇന്ന സൊഫ, ഇന്ന നൂന്ന് ശദ്ദുണ്ട് മണിക്കണം. സൊഫ സ്വാദ്, ഇന്ന സൊഫ വൽ മർവത മിൻഷ, സുക്കൂനുള്ള നൂനിന് ശേഷം ഷീൻ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻഷ ഷഅഇരില്ലാഹ്, ഐന് അതുപോലെ ഹംസ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയുണ്ട്. മദ്ദ് മുത്തസിൽ, നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണത്. ഷഅഇരില്ലാഹ്, ഒന്ന് ഐനാണ്, മറ്റൊന്ന് ഹംസയാണ്. പ്രത്യേകം മഖ്റജുകൾ ശ്രദ്ധിക്കണം. ഫമൻ ഹജ്ജൽ ബൈത, ഫമൻ ഹജ്ജ, അവിടെ ഗുന്ന ചേരുത് വെളിവാക്കണം. ഫമൻ ഹജ്ജൽ ബൈത അവിഇതമറ, അവിഇതമറ, ആ പ്രയോഗം ശ്രദ്ധിക്കണം. അവിഇതമറ فلا جناح عليه ان يطوف بهما, സുക്കൂനുള്ള നൂനിന് ശേഷം അയ്യ, നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന അയ്യത്തൗവഫ, ത എന്ന അക്ഷരം മഖ്റജ് ശ്രദ്ധിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർത്ത് സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അയ്യത്തൗവഫ, അയ്യത്തൗവഫ ബിഹിമ. വമൻ തതവ, സുക്കൂനുള്ള നൂനിന് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വമൻ തതവ, ഈ വാക്കുകളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും പാരായണം ചെയ്യുകയും വേണം. തതവ, തതവ ഖൈറ, തതവ ഖൈറൻ ഫ. ഇവിടെ തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഖൈറൻ, ഖൈറൻ ഫഇന്നല്ലാഹ, ഫഇന്ന നൂൻ മുശദ്ദഗുന്ന, നൂൻ ശദ്ദുണ്ട് മണിക്കണം. ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, ശാകിറുൻ അലീം, അവിടെ വെളിവാക്കി ഉച്ചരിക്കുക. ശാകിറുൻ അ ഇദ്ഹാർ, വെളിവാക്കി ഉച്ചരിക്കണം. ഇന്നല്ലദീന യക്തുമൂന, ഇന്ന നൂൻ ശദ്ദ് മണിക്കണം. അല്ലദീന യക്തുമൂന, യക് യക്തുമൂന മാ അൻസൽനാ ഇഖ്ഫാ ബിഗുന്ന, മാ അൻസൽനാ, ഇവിടെ മദ് മുൻഫസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻസൽനാ അവ്യക്തമാക്കി മണിക്കണം. മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദിമാ, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ, നൂനിനെ മാറ്റി മീമാക്കണം. ഇഖ്ലാബ് മിൻ ബഅദി, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി, ഇവിടെയൊക്കെ നൂന് ശദ്ദുണ്ട് മണിക്കണം. ഫിൽ കിതാബ്, നിർത്തുകയാണെങ്കിൽ കിതാബ് കൂട്ടി ഓതുമ്പോൾ ഫിൽ കിതാബി ഉലൈക, ഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. യൽആനുഹുമുല്ലാഹു, യൽആനുഹു നൂന് ദമ്മാണ്, യൽആനുഹുമുല്ലാഹു വയൽആനുഹുമുല്ലാഇനൂൻ, ഇവിടേക്ക് ഐന് പ്രത്യേക മഖ്റജ് ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഐന് ഹംസയോ അല്ലെങ്കിൽ ഗൈനൊന്നും ആയി പോവരുത്. യൽആനുഹുമുല്ലാഹു വയൽആനുഹുമുല്ലാഇനൂൻ. ഇല്ലല്ലദീന തബു, ഇല്ലല്ലദീന الذين لا الا الذين تابوا واصلحوا صاد വളരെ അധികം ശ്രദ്ധിക്കണം. ഇവിടെക്കെ സ്വാദ് മാറി സീൻ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. واصلحوا لا واص اص واصلحوا وبينوا فاولئك مد متصل നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. فاولئك മദ്ദിൻ്റെ അക്ഷരവും ഹംസയും ഒരേ പദത്തിലായതുകൊണ്ടാണ് മുത്തസിൽ. ഫഉലൈക അതൂബു അലൈഹിം വഅനത്തവ്വാബുർ റഹീം, വഅനത്തവ്വാബു, താന് ശദ്ദുണ്ട്, വാവിന് ശദ്ദുണ്ട്, എല്ലാം ശ്രദ്ധിക്കണം. വഅനത്തവ്വാബുർ റഹീം, അർറഹീം, റ എന്നല്ല അർറഹീം, ഹ തൊണ്ടയുടെ മധ്യഭാഗം. ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആയിരത്തിൽ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 158 മുതൽ 160 വരെയുള്ള ആയത്തുകളാണ് ഉദിക്കേൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ സൂറ ബക്കറയിലെ 158 മുതൽ 160 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ

0: ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവീകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ പാരായണ വിദഗ്ധരായ ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് സൂറത്തു നിസാഇലെ 24 മുതൽ 147 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ, ഏറെ ഹൃദ്യമായ ഖുർആൻ പാരായണവുമായി നാം കേട്ടത് തൻസീൽ പ്രോഗ്രാം. ഇന്ന് സൂറത്തു നിസാഇലെ 24 മുതൽ 147 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അഷേഖ് അഹമ്മദ് നുഫൈസ്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മുദ്ദസിറിന്റെ 48 മുതൽ 56 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
4: വചനം 48, വാക്കർത്ഥം. ഫമാ തൻഫഉഹും, ഇനി ആകയാൽ അവർക്ക് പ്രയോജനപ്പെടുകയില്ല, ഉപകാരപ്പെടുകയില്ല. ഷഫാഅത്തു, ശുപാർശ. അഷ്ഷാഫിഈൻ, ശുപാർശക്കാരുടെ.
5: ഫമാ തൻഫഉഹും ഷഫാഅത്തു അഷ്ഷാഫിഈൻ,
4: ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശ പ്രയോജനപ്പെടുന്നതല്ല. വചനം 49, വാക്കർത്ഥം. ഫമാലഹും, എന്നിരിക്കെ എന്താണവർക്ക്. അനിത്തദ്ക്കിറ, ഉത്ബോധനം വിട്ട്, ഉപദേശം വിട്ട്, സ്മരണ വിട്ട്.
6: മുഅ്റിദീൻ, തിരിഞ്ഞുകളയുന്നവരായിക്കൊണ്ടിരിക്കുന്നു.
5: فَمَا لَهُمْ عَنِ التَّذْكِرَةِ مُعْرِضِينَ.
4: എന്നിരിക്കെ എന്താണവർക്ക്.
6: ഈ ഉത്ബോധനത്തെ വിട്ട്
4: അവർ തിരിഞ്ഞുകളയുന്നവരായിക്കൊണ്ടിരിക്കുന്നു. വചനം 50, വാക്കർത്ഥം. കഅന്നഹും, അവർ ആകുന്നുവെന്ന പോലെ. ഹുമുറുൻ, കഴുതകൾ. മുസ്തൻഫിറ, വിരളി പിടിച്ചു പോകുന്ന, പേടിച്ച് ഓടുന്ന.
5: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ,
4: വിരളിയെടുത്തോടുന്ന കഴുതകളെന്നോണമിരിക്കുന്നു അവർ. വചനം 51, വാക്കർത്ഥം. ഫറത്ത്, ഓടിപ്പോകുന്ന. മിൻ കസ്വറ, സിംഹത്തിൽ നിന്ന്, വേട്ടക്കാരിൽ നിന്ന്, അമ്പെയ്ത്തുകാരിൽ നിന്ന്.
5: ഫറത്ത് മിൻ കസ്വറ,
4: അതെ, വല്ല സിംഹത്തിൽ നിന്നും ഓടിപ്പായുന്ന കഴുതകളെ പോലെ. വചനം 48 മുതൽ 51 വരെയുള്ളതിൻ്റെ വിശദീകരണം. രക്ഷയ്ക്കുള്ള മാർഗങ്ങളെല്ലാം അവർ നഷ്ടപ്പെടുത്തിയിരിക്ക കൊണ്ട് ഇനി അവർക്കു വേണ്ടി ശുപാർശ ചെയ്യാൻ ആരുമില്ല. ഉണ്ടെന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ അതവിടെ സ്വീകാര്യവുമല്ല, അതിന് സാധ്യതയുമില്ല. ഇങ്ങനെയാണ് സത്യത്തെ നിഷേധിക്കുന്നവരുടെ പര്യവസാനം. ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പ്രതികരണങ്ങളും ചേഷ്ടകളും കാണുമ്പോൾ തങ്ങളെ വേട്ടയാടി പിടിക്കുവാൻ വന്ന സിംഹങ്ങളെ കണ്ട് നാലുപാടും വിരളിയെടുത്തോടുന്ന കാട്ടുകഴുത കൂട്ടങ്ങളാണ് അവരെന്നു തോന്നിയേക്കും എന്ന് സാരം. കസ്വറ എന്ന വാക്കിന് അമ്പെയ്ത്തുകാർ എന്നും വേട്ടക്കാർ എന്നും ചിലർ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. ഉദ്ദേശ്യം അപ്പോഴും വ്യക്തം തന്നെ. വചനം 52. വാക്കർത്ഥം ബൽ യുരീദു, പക്ഷേ ഉദ്ദേശിക്കുന്നു, എങ്കിലും ഉദ്ദേശിക്കുന്നു. കുല്ലും റിഇൻ, എല്ലാ ഓരോ മനുഷ്യനും. മിൻഹും, അവരിൽപ്പെട്ട. അയ്യുത്ത, അവന് കൊടുക്കപ്പെടണമെന്ന്. സുഹുഫൻ, ചില ഏടുകൾ, ഗ്രന്ഥങ്ങൾ. മുനഷറ, വിരുത്തപ്പെട്ടതായ, നൂർത്തപ്പെട്ടതായ, തുറക്കപ്പെട്ടതായ.
5: ബൽ യുരീദു കുല്ലു മ്രിഇൻ മിൻഹും അൻ യുഅത സുഹുഫൻ മുനഷറ.
4: അത്രയുമല്ല, പക്ഷേ അവരിൽ നിന്നുള്ള എല്ലാ ഓരോ മനുഷ്യനും ഉദ്ദേശിക്കുന്നു തുറന്ന നിവർത്തി വെക്കപ്പെട്ട ഏടുകൾ തനിക്ക് നൽകപ്പെടണമെന്ന്. വചനം 53. വാക്കർത്ഥം കല്ല, വേണ്ട, അങ്ങനെയല്ല. ബല്ലാ യഖാഫൂന, പക്ഷേ അവർ ഭയപ്പെടുന്നില്ല. അൽ ആഖിറ, പരലോകത്തെ.
5: കല്ല ബല്ലാ യഖാഫൂന അൽ ആഖിറ,
4: അതു വേണ്ട, പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല. വചനം 52-53 എന്നിവയുടെ വിശദീകരണം. അവരുടെ ധിക്കാരം കണ്ടാൽ പ്രവാചകന് ലഭിച്ച ഗ്രന്ഥമൊന്നും പോരാ. അവരിൽ ഓരോരുത്തനും വെവ്വേറെ തന്നെ തുറന്ന വേദഗ്രന്ഥം അവതരിച്ചു കിട്ടണം എന്നാണ് അവരുടെ നില. ഇത്രത്തോളം ധിക്കാരത്തിന് മുതിരാതിരിക്കുകയാണവർക്ക് നല്ലത് എന്ന് അവർ ഓർത്തുകൊള്ളട്ടെ. പരലോകത്തെക്കുറിച്ച് ഭയമില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം എന്ന് സാരം. വചനം 54. വാക്കർത്ഥം കല്ല, വേണ്ട. ഇന്നഹു, നിശ്ചയമായും അത്. ഇത് തദ്കിറ, ഒരു ഉത്ബോധനം ആകുന്നു, ഉപദേശം ആകുന്നു.
5: കല്ല ഇന്നഹു തദ്കിറ,
4: അതു വേണ്ട, നിശ്ചയമായും ഇതൊരു ഉത്ബോധനമത്രേ. വചനം 55. വാക്കർത്ഥം ഫമൻ ഷാ, അതുകൊണ്ട് അപ്പോൾ ആർ ഉദ്ദേശിച്ചുവോ, ആർക്കു വേണമോ. ലക്കറ, അതവൻ ഓർമ്മിക്കട്ടെ, സ്മരിക്കും.
5: ഫമൻ ഷാ ലക്കറ,
4: ആകയാൽ ആർക്കു വേണമോ അവൻ അത് ഓർമ്മിച്ചുകൊള്ളട്ടെ. വചനം 56. വാക്കർത്ഥം വമാ യദ്കുറൂന, അവർ ഓർക്കുന്നതുമല്ല. ഇല്ല അയ്യഷാ, ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. അല്ലാ, അല്ലാഹു. ഹുവ അഹ്ലു, അവൻ അർഹനാണ്, തരപ്പെട്ടവനാണ്, അവകാശപ്പെട്ടവനാണ്. അത്തഖ്വ, സൂക്ഷ്മതയ്ക്ക്, ഭയഭക്തിക്ക്. വ അഹ്ലു, അർഹനുമാകുന്നു. അൽ മഗ്ഫിറ, പാപമോചനത്തിന്, പാപം പൊറുക്കുവാൻ.

0: അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ലതാനും അവൻ ഭയഭക്തിക്ക് അവകാശപ്പെട്ടവനും പാപമോചനത്തിന് അവകാശപ്പെട്ടവനുമത്രേ. വചനം 54 മുതൽ 56 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഈ തിരുവചനം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിയതായി ഹദീസിൽ വന്നിരിക്കുന്നു. നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഞാൻ സൂക്ഷിക്കപ്പെടുവാൻ ഭയഭക്തി കാണിക്കപ്പെടുവാൻ അർഹനാകുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം ഒരു ആരാധ്യനും സ്വീകരിക്കപ്പെട്ടുകൂടാ. എന്നാൽ എന്നെ ആർ സൂക്ഷിക്കുകയും അങ്ങനെ എന്നോടൊപ്പം ഒരു ആരാധ്യനെയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തുവോ, അവന് ഞാൻ പൊറുത്തുകൊടുക്കുവാൻ അവകാശപ്പെട്ടവനാകുന്നു. അബൂദാവൂദ്, തിർമദി, ഇബ്നു മാജ, നസായി. ഖുർആൻ ആരെയും സത്യമാർഗത്തിലേക്ക് നിർബന്ധിച്ച് പിടിച്ചു വലിക്കുന്നില്ല. അത് സത്യങ്ങൾ വെട്ടിത്തുറന്ന് കാട്ടിയും ഉപദേശിച്ചും കൊണ്ടും നേർവഴിയിലേക്ക് മാടി വിളിക്കുന്നുവെന്ന് മാത്രം. സത്യം സ്വീകരിക്കണം, നേർമാർഗം പ്രാപിക്കണം എന്നൊക്കെ ഉദ്ദേശ്യവും താൽപ്പര്യവും ഉള്ളവർക്ക് അത് ഓർമ്മിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. അല്ലാത്തവർക്ക് വേണമെങ്കിൽ നിരസിക്കുകയും ചെയ്യാം. ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ, സൂറത്തുൽ കഹ്ഫ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം കൂടി ഉണ്ടെങ്കിലേ അവർ ഓർമ്മിക്കലും വിശ്വസിക്കലുമെല്ലാം ഉണ്ടാകൂ. വമാ യദ്കുറൂന ഇല്ലാ അയ്യഷാ അല്ലാഹ്. അവൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ ആരൊക്കെയാണെന്നും നേർമാർഗം പ്രാപിക്കുന്നവർ ആരൊക്കെയാണെന്നും അവന് നല്ല പോലെ അറിയാമല്ലോ. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സൂറത്തു നഹ്ൽ 125 വചനം. അക്രമകാരികളായ ആളുകളെ അവൻ നേർമാർഗത്തിലാക്കുകയില്ലതാനും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമല്ലാലിമീൻ, സൂറത്തുൽ മുനാഫിഖൂൻ. ചുരുക്കി പറഞ്ഞാൽ സൂക്ഷിക്കപ്പെടുവാനും ഭയഭക്തി അർപ്പിക്കപ്പെടുവാനുമുള്ള അർഹത അല്ലാഹുവിന് മാത്രമാണുള്ളത്. അവനെ ആർ സൂക്ഷിച്ചു വരുന്നുവോ അവൻ നേർമാർഗം പ്രാപിച്ചു. അവന് അല്ലാഹു പൊറുത്തുകൊടുക്കുകയും ചെയ്യും. പൊറുത്തുകൊടുക്കുവാനുള്ള അവകാശവും അധികാരവുമാകട്ടെ, അതും അവനല്ലാതെ മറ്റാർക്കും ഇല്ല. വമാ യദ്കുറൂന ഇല്ലാ അയ്യഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ല എന്ന വാക്യത്തിൽ ഇസ്ലാമിലെ ഒരു മൗലിക വിശ്വാസ സിദ്ധാന്തം അടങ്ങിയിരിക്കുന്നു. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളടക്കമുള്ള സകല കാര്യങ്ങളും അല്ലാഹുവിൻ്റെ ഉദ്ദേശ്യം അനുസരിച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന തത്വമത്രയത്. അപ്പോൾ മനുഷ്യൻ ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം അവന് ഒന്നും നടത്തുവാനോ അവനിൽ ഒന്നും നടക്കുവാനോ പോകുന്നില്ല. അതിനുള്ള കഴിവും വിചാരവും വികാരവുമെല്ലാം അല്ലാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. വമാ തഷാഊന ഇല്ലാ അയ്യഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ, സൂറത്തു തക്വീർ. ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും തിരുമേനി ഇഷ്ടപ്പെടുന്നവരെ നേർമാർഗത്തിലാക്കുവാൻ സാധ്യമായില്ല. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, സൂറത്തുൽ ഖസസ് 56 വചനം. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുന്നതല്ല, പക്ഷേ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. നേർമാർഗം പ്രാപിക്കുന്നവരെ പറ്റി അവൻ നല്ലവണ്ണം അറിയുന്നവനുമാണ്. മനുഷ്യന്റെ കാര്യങ്ങളെല്ലാം അവൻ്റെ സ്വന്തം കഴിവിൽപ്പെട്ടതാണെന്നും അതിൽ അല്ലാഹു അവന് നിരുപാധികമായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും വാദിച്ചുകൊണ്ട് മനുഷ്യന് അതിരുകവിഞ്ഞ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്ന യുക്തിവാദക്കാർ ഇതുപോലെയുള്ള ഖുർആൻ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമല്ല അള്ളാഹുവിൻ്റെ അറിവിനെയും കഴിവിനെയും അധികാരത്തെയും അല്പമൊന്ന് വെട്ടിച്ചുരുക്കുകയും അവൻ്റെ അറിവിനും ഇഷ്ടത്തിനും എതിരായി ലോകത്ത് കുറേ കാര്യങ്ങൾ നടമാടുമെന്ന് വരുത്തിത്തീർക്കുകയും കൂടി ചെയ്യുന്നത് കാണാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ അധികാരവൃത്തവും കഴിവും വലുതാക്കുവാനും അള്ളാഹുവിൻ്റെ അധികാരവൃത്തവും കഴിവും ചെറുതാക്കുവാനും ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലും ഭരണകാര്യങ്ങളിലും തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ന്യായീകരിക്കുവാൻ കഴിയാത്ത രഹസ്യങ്ങളൊന്നും ഉണ്ടായിക്കൂടാ എന്നൊരു ധാരണയും അവരിൽ നിന്ന് പ്രകടമാകുന്നു. അള്ളാഹു അക്ബർ. അള്ളാഹു നമുക്കെല്ലാവർക്കും സത്യം ഗ്രഹിക്കുവാനും നേർമാർഗം പ്രാപിക്കുവാനും തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പാപങ്ങളും പാകപ്പിഴവുകളും അവൻ പൊറത്തു തരട്ടെ. ആമീൻ. വല ഹൗല വല ഖുവ്വത്ത ഇല്ല ബില്ല വലഹുൽ ഹംദു വൽ മിന്ന.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ മുദ്ദസ്സിർ 48 മുതൽ 56 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
2: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
2: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
2: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
2: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
2: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നുകഴിഞ്ഞു.
2: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
2: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമി الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم

0: وكان الله غفورا رحيما. الله
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്, മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു അഹ്സാബ് 53 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ബർഹജി. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ലുഖ്മാൻ 13 മുതൽ 16 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ ഒരധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? സൂറ ബക്കറയിലെ 189 മുതൽ 197 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ഉള്ളത്.
1: ബാറക്കല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 189 മുതൽ 197 കൂടിയ വചനങ്ങളാണ് പാരായണം. അഷേഖ് ഖലീഫ അത്തുനേച്ചി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ എന്താണ് നമ്മോട് പറയുന്നത്? അതിലെ ഓരോ വചനവും നമ്മുടെ ജീവിതത്തോട് എങ്ങനെ സംവദിക്കുന്നു? വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ പഠിക്കുകയും അവയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നതിനായി പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറ അസ്സാഫാത്തിലെ 163-ാമത്തെ വചനത്തിൻ്റെ ബാക്കിയും തുടർന്ന് 166 കൂടിയ വചനങ്ങൾ അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم إلا من هو صال الجحيم وما منا إلا له مقام معلوم. സ്നേഹാദരണീയ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 163

0: 164 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 162 വരെയാണ് നാം മനസ്സിലാക്കിയത്. ഇല്ലാമൻ, യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെറിയുന്നവനാണ്. 162 വചനത്തിൽ നിങ്ങൾക്ക് ഒരാളെയും വഴിപഴപ്പിക്കുക സാധ്യമല്ല എന്നു പറഞ്ഞതിനു ശേഷം, എന്നാൽ ആരാണോ നരകാവകാശിയായി ജീവിക്കുന്നത്, ആരുടെ കാര്യത്തിലാണോ അല്ലാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നത്, അത്തരം ആളുകൾ ഒഴികെ എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യഖൂലു തആല മുഖാതിബൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫഇന്നകും, തീർച്ചയായും നിങ്ങൾ, വമാ തഅബ്ദൂന മാ അൻതും അലൈഹി ബിഫാതിനീൻ, നിങ്ങൾ ആരാധിക്കുന്നവരും നിങ്ങൾ വഴിപഴപ്പിക്കുന്നവരല്ല, അതല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുന്നവരല്ല. ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, അഥവാ യാതൊരുവനല്ലാതെ അവൻ ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെറിയുന്നവനാണ്. വമാ അൻതും അലൈഹി മിനദ്ദലാലത്തി വൽ ഇബാദത്തിൽ ബാത്തില, നിങ്ങൾക്ക് മാർഗഭ്രംശത്തിലാക്കുവാനോ തെറ്റായ ആരാധനാകർമ്മത്തിലേക്ക് വഴി തിരിച്ചുവിടാനോ സാധ്യമല്ല. മൻ ഹുവ അദല്ല മിൻകും, നിങ്ങളെക്കാൾ വഴിപഴച്ചവരെയല്ലാതെ. മിമ്മൻ ദുരി അലിന്നാർ, അവർ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, അങ്ങനെയുള്ളവരെയല്ലാതെ. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ട കാര്യം, നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അതിന് സത്യാന്വേഷണവും സത്യമാർഗത്തിലൂടെയുള്ള ജീവിതവും സത്യ ആദർശം സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതവുമാണ് അതിന് നമ്മെ പ്രാപ്തരാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അഅ്റാഫിലെ 179 വചനത്തിൽ പറഞ്ഞു, ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൽ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൽ ലാ യസ്മഊന ബിഹാ ഉലാഇക കൽ അൻആമി ബൽ ഹും അദൽ ഉലാഇക ഹുമുൽ ഗാഫിലൂൻ. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അതുകൊണ്ടവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് പക്ഷേ അവർ അതുകൊണ്ട് കേൾക്കുന്നില്ല. അല്ലാഹു നൽകിയ അതിമഹത്തായ അനുഗ്രഹങ്ങളാകുന്ന കണ്ണും കാതും ബുദ്ധിശക്തിയും യഥാവിധി വിനിയോഗിക്കാത്തവരെക്കുറിച്ചാണ് അല്ലാഹു ഈ പറയുന്നത്. അവസാനം അല്ലാഹു പറയുന്നു, ഉലാഇക കൽ അൻആം, അവർ നാൽക്കാലികളുടേത് പോലെയാകുന്നു, കന്നുകാലികളുടേത് പോലെയാകുന്നു. ബൽ ഉഹും അദല്ല, അല്ല അവയേക്കാൾ അധമന്മാരാകുന്നു. ഉലാഇക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാർ, അശ്രദ്ധമായി ജീവിക്കുന്നവർ. ഫഹാദ ദർബ് മിനന്നാസി ഹുവല്ലദി യുൻഖാദു ലിദീനി ശിർക്ക്, ഈ ജനവിഭാഗമാണ് അല്ലാഹു ഈ പറഞ്ഞ ഈ ആളുകളാകുന്നു അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന മതം സ്വീകരിച്ച് ജീവിക്കുന്നവർ. വൽ കുഫ്രി വദ്ദലാല, അതുപോലെ തന്നെ സത്യനിഷേധവും വഴികേടും തെരഞ്ഞെടുത്തവർ ഇവരാകുന്നു. അല്ലാഹു സൂറത്തു ദാരിയാത്തിലെ 8-9 വചനങ്ങളിലും ഇത് പറയുന്നത് കാണാൻ സാധിക്കും. ഇന്നകും ലഫീ ഖൗലിൻ മുഖ്തലിഫ്, തീർച്ചയായും നിങ്ങൾ വിഭിന്നമായ ഭിന്നമായ അഭിപ്രായങ്ങളിലാകുന്നു, വാക്കുകളിലാകുന്നു. യുഫഖു അൻഹു മൻ ഉഫിക്, തെറ്റിക്കപ്പെടുന്നവർ അതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു, അഥവാ സത്യവഴിയിൽ നിന്ന് സത്യമാർഗത്തിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നു. ഇന്നമാ യസ്ലു ബിഹി മൻ ഹുവ മഅഫൂഖുൻ വ മുബ്തിലുൻ. നരകത്തിലേക്ക് ചെന്നെത്തുക, സത്യമാർഗത്തെ തൊട്ട് അകറ്റപ്പെട്ടവർ, അതിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവർ ആകുന്നു. ثم قال تبارك وتعالى منزها للملائكة. തുടർന്ന് അല്ലാഹു തന്റെ മലായിക്കത്തുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, മിമ്മ നസബു ഇലൈഹിം മിനൽ കുഫ്രി ബിഹിം വൽ കദിബി അലൈഹിം അന്നഹും ബനാത്തുല്ലാഹ്. ആ മലായിക്കത്തുകളെക്കുറിച്ച് അവരുടെ മേൽ സത്യനിഷേധം വിളിച്ചു പറയുന്നവർ, അവരുടെ മേൽ അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്നവർ, ആ ആളുകളെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുകയും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇമാം സഅദി റഹ്മഹുള്ള പറയുന്നു, ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഇല്ലാമൻ ഖദ്ദർ അല്ലാഹു അസ്സ വജല്ല അലൈഹി അൻ യുസ്രിയൽ ജഹീം ലികുഫ്രിഹി വളുൽമിഹി. അല്ലാഹു ആരുടെ മേലാണോ നരകം വിധിച്ചിരിക്കുന്നത്, തൻ്റെ അവിശ്വാസം കൊണ്ടും തൻ്റെ അക്രമം കൊണ്ടും ആരുടെ മേലാണോ അല്ലാഹു നരകം വിധിച്ചിരിക്കുന്നത്, അവരൊഴികെ അവരെ മാത്രമേ വഴിപഴപ്പിക്കാൻ സാധിക്കൂ. ഇല്ലാ അഹദൻ സബഖ ഫീ ഇൽമി അന്നഹു സാലിൽ ജഹീം. അല്ലാമ തബരി റഹ്മത്ത് പറയുകയാണ്, അല്ലാഹുവിൻ്റെ വാക്ക് ആരുടെ മേലാണോ സത്യമായി പുലർന്നത് അവർ നരകാവകാശികളാണെന്ന് അവരെ മാത്രമേ ഇവർക്ക് വഴിപഴപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് 164-ാമത്തെ വചനം, വമാമിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. വമാമിന്നാ, ഞങ്ങളിൽ നിന്നും ഒരാളും ഇല്ല, ഇല്ലാ ലഹു തനിക്കില്ലാതെ, മഖാമും മഅലൂം ഒരു അറിയപ്പെട്ട സ്ഥാനം, നിർണയിക്കപ്പെട്ട ഒരു സ്ഥാനം. അല്ലാഹു മലായിക്കത്തുകളെക്കുറിച്ച് അവർ പറയുന്നതായിട്ട് എടുത്തു പറയുകയാണ്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, കാലത്തിൽ മലായിക്കത്ത് പറയുന്നു, വമാ മിന്ന അഹദുൻ, ഞങ്ങളിൽ നിന്ന് ഒരാളുമില്ല, ഇല്ലാ ലഹു മഖാമുൻ ഫിസ്സമാഇ മഅലൂം, ആകാശത്ത് ഓരോരുത്തർക്കും നിർണിതമായ നിശ്ചിതമായ ഒരു സ്ഥാനമില്ലാതെ. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, ഐ ലഹു മൗദിഉൻ മഖ്സൂസുൻ ഫിസ്സമാവാത്തി, ഓരോ മലായിക്കത്തുകൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനമുണ്ട് ആകാശത്ത്. വ മഖാമാത്തുൽ ഇബാദത്തി, അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള സ്ഥാനങ്ങളുണ്ട്. ലാ യതജാവസുഹു വലാ യതഅദാഹു, ആ സ്ഥാനം ഒരാളും വിട്ടുകടക്കുകയില്ല, അതാരും അതിലംഘിക്കുകയില്ല. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമൻ ലിജുലസാഇഹി. സ്വഹീഹായ ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, അത്തത്തിസ്സമാഉ വഹുഖ അലൈഹ അൻത ഇത്ത, ആകാശം കീഴ്പ്പെട്ടിരിക്കുന്നു, അതിൻ്റെ മേൽ കടമയാണ് അല്ലാഹുവിന് വഴിപ്പെടൽ. ലൈസ ഫീഹ മൗദിഉ ഖദമിൻ, അവിടെ ഒരു കാൽപാദം വെക്കാനുള്ള സ്ഥലം പോലുമില്ല. ഇല്ല അലൈഹി മലക്കുൻ റാക്കിഉൻ ഔ സാജിദുൻ, ആ സ്ഥലത്ത് ഒരു മലക്ക് റുകൂഇലോ അല്ലെങ്കിൽ സുജൂദിലോ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ലാതെ. സുമ്മ ഖറഅ, എന്നിട്ട് തിരുദൂതർ ഓതി, വ ഇന്നാ ലനഹ്നു സാഫൂൻ, തീർച്ചയായും ഞങ്ങൾ അണിയായി നിൽക്കുന്നവരാകുന്നു. വ ഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ, തീർച്ചയായും ഞങ്ങൾ സ്തോത്ര കീർത്തനം അർപ്പിക്കുന്നവരാകുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അന്നഹു ഖാല ഇന്നീല അറ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തത് സ്വഹാബത്തെ ഞാൻ കാണുന്നു. വ അസ്മഉ മാ ലാ തസ്മഉൻ, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. അത്തത്തി സമാഉ വഹുക്കലഹ അൻത ഇത്ത മാ ഫീഹ മൗദിഉ അർബഇ അസാബിഅ. ആകാശത്ത് ഒരു നാല് വിരൽ വെക്കാനുള്ള സ്ഥലമില്ല. ഇല്ലാ മലക്കുൻ വാദിഉൻ ജബ്ഹതഹു സാജിദൻ ലില്ലാഹി. അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ തങ്ങളുടെ നെറ്റിത്തടം വെക്കുന്നവരായിട്ടല്ലാതെ. വല്ലാഹി ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ദദ്ഹിക്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കരയുകയും അല്പം മാത്രം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കാര്യവും ഹദീസിൽ കൃത്യമായി അവിടുന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിന് സദാസമയവും ഇബാദത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതമാകുന്നു അവരുടേത്. അതിനുവേണ്ടി ഓരോരുത്തർക്കും അള്ളാഹു പ്രത്യേകം സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് 165-ാമത്തെ വചനം, വഇന്നാ ലനഹ്നു സ്വാഫൂൻ. വഇന്നാ ലനഹ്നു, നിശ്ചയമായും ഞങ്ങൾ തന്നെയാണ്, അസ്വാഫൂൻ, അണികെട്ടി നിൽക്കുന്നവർ. മലായിക്കത്തുകൾ തങ്ങളെക്കുറിച്ച് പറയുകയാണ്, ഞങ്ങളാകുന്നു അണികെട്ടി സ്വഫായി നിൽക്കുന്നവർ. അൽ മലായിക്കത്തു തസുഫു ഇൻദ റബ്ബിഹ സുബ്ഹാനഹു വതആല. അൽ മലായിക്കത്തു തസുഫു ഇൻദ റബ്ബിഹ സുബ്ഹാനഹു വതആല, മലായിക്കത്തുകൾ തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നു. ഫിൽ ഇബാദ, ആരാധനയിൽ. യഖിഫൂന സുഫൂഫൻ കമാ ഫിൽ ഹദീസ് അൻ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ഖാൽ ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചകൻ തിരുമേനി ഞങ്ങളിലേക്ക് കടന്നു വന്നു. ഫറആന ഹലഖൻ, ഞങ്ങൾ വട്ടമളഞ്ഞിരിക്കുന്നത് അവിടുന്ന് കണ്ടു. ഫഖാൽ, അപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, മാലി അറാക്കും ഇസീൻ, നിങ്ങളെന്താണ് വ്യത്യസ്ത ഗ്രൂപ്പുകളായി വ്യത്യസ്ത കൂട്ടങ്ങളായി നിൽക്കുന്നത്? ഖാല സുമ്മ ഖറജ അലൈന ഫഖാൽ, പിന്നെ വീണ്ടും പ്രവാചകൻ ഞങ്ങൾക്കിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു, അലാ തസുഫൂന കമാ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നതുപോലെ നിങ്ങൾക്ക് അണിയായി നിന്നുകൂടെ. ഫഖുൽനാ യാ റസൂലല്ലാ, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, വകൈഫ തസുഫുൽ മലായിക ഇൻദ റബ്ബിഹ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നത്? ഖാൽ, അവിടുന്ന് പറഞ്ഞു, യുതിമ്മൂന സുഫൂഫൽ ഊല വയതറാസൗന ഫിസ്സഫി, അവർ ഒന്നാമത്തെ സ്വഫ് പൂർത്തിയാക്കും, തുടർന്ന് അതിന് തുടർന്നുള്ള സ്വഫ് പൂർത്തിയാക്കും. കാലുകൾ അടുപ്പിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഇടതൂർന്നുകൊണ്ടാണ് അവർ നിൽക്കുക. ഇതും ഹദീസിൽ കൃത്യമായി കാണാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകൻ തിരുമേനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫുദ്ദിൽനാ അലന്നാസി ബിസലാസ്, മറ്റു മനുഷ്യരിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഈ സമുദായം പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു. ജുഇലത്ത് സുഫൂഫന, നമ്മുടെ സ്വഫ് ആക്കപ്പെട്ടിരിക്കുന്നു. കസുഫൂഫിൽ മലായിക, മലക്കുകളുടെ സ്വഫ് പോലെ, അണി പോലെ. വജുഇലത്ത് ലനൽ അർദ കുല്ലുഹ മസ്ജിദ, ഈ ഭൂമി മുഴുവൻ നമുക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥാനമായി, സ്ഥലമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. വജുഇലത്ത് തുർബത്തുഹ ലന തഹൂറ, അതേപോലെ തന്നെ ഇവിടുത്തെ മണ്ണ് നമുക്ക് ശുദ്ധിയാക്കാനുള്ള വസ്തുവുമാക്കിയിരിക്കുന്നു. ഇദാലം നജിദിൽ മാ, നാം വെള്ളം കണ്ടിട്ടില്ലെങ്കിൽ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നാം ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വഇന്നാ ലനഹ്നുൽ വാഖിഫൂന, തീർച്ചയായും ഞങ്ങൾ നിൽക്കുന്നവരാകുന്നു. സുഫൂഫൻ, അണിയായി. ഫീ ഇബാദത്തില്ലാഹി വത്വാഅത്തിഹി, അള്ളാഹുവിന് ഇബാദത്തെടുക്കുവാനും അവന് വഴിപ്പെട്ടുകൊണ്ടും. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കാണാം, ഒന്നാമത്തെ ആയത്ത് തന്നെ, വസ്സാഫാത്തി സ്വഫാ, അണിയായി നിൽക്കുന്നവ തന്നെയാണ് സത്യം. അള്ളാഹു അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെക്കുറിച്ചാണ് ഇവിടെ സത്യം ചെയ്ത് പറയുന്നതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ഖസീർ ഉദ്ധരിക്കുന്നു, വഖാല അബൂ നദ്ര കാന ഉമർ റളിയല്ലാഹു അൻഹു ഇദാ ഉഖീമത്തി സ്വലാ ഇസ്തഖ്ബല അന്നാസ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ ജനങ്ങൾക്ക് നേരെ തിരിയും, ബി വജ്ഹിഹി തൻ്റെ മുഖം കൊണ്ട്. ثم قال അഖീമു സുഫൂഫക്കും ഇസ്തവു ഖിയാമ, പിന്നെ അദ്ദേഹം പറയും നിങ്ങൾ സൊഫുകൾ ശരിയാക്കുക, നേരെ വളയാതെ നിങ്ങൾ നിൽക്കുക. യുരീദുല്ലാഹു ബിക്കും ഹദിയൽ മലായിക്ക, അള്ളാഹു നിങ്ങളിൽ നിന്ന് മലായിക്കത്തിൻ്റെ ചര്യയാണ് ഇഷ്ടപ്പെടുന്നത്, ഉദ്ദേശിക്കുന്നത്. സുമ്മ യഖൂൽ, പിന്നെ അവിടുന്ന് പറഞ്ഞു, വ ഇന്നാ ലനഹ്നു സ്വാഫൂൻ, അതിനുശേഷം അവിടുന്ന് പറയും എന്ന് ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. തഅഖർ യാ ഫുലാൻ, തഖദ്ദം യാ ഫുലാൻ, അവിടെ സ്വഫായി നിൽക്കുന്നവരോട്, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നവരോട് മുന്നോട്ട് വരൂ, പിന്നോട്ട് കയറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഫ് ശരിപ്പെടുത്തുമെന്ന് കാണാൻ സാധിക്കും. സുമ്മ യതഖദ്ദം ഫയുകബ്ബിറു റളിയല്ലാഹു അൻഹു, അതിനുശേഷം അദ്ദേഹം ഇമാമായി നിന്നുകൊണ്ട് തക്ബീർ ചൊല്ലും. ഇവിടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വാക്കുകളിൽ കാണാൻ സാധിക്കും മലായിക്കത്തുകളുടെ സ്വഫാണ്, അവർ സ്വഫ് നിൽക്കുന്നത് പോലെയാണ് നമസ്കാരത്തിന് നമ്മൾ സ്വഫ് നിൽക്കേണ്ടത് എന്ന് സ്വഹാബത്തിനെ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. തുടർന്ന് 166-ാമത്തെ വചനം, വഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ, വഇന്നാ ഞങ്ങൾ തന്നെയാണ്, അൽ മുസബ്ബിഹൂൻ തസ്ബീഹ് നടത്തുന്നവരും. യഅനി അന്ന ഹാദാ ദഅബുഹും വയദുല്ലു ദാലിക ഖൗലുഹു തആല ഫി വസ്ഫിഹിം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് അവരുടെ സമ്പ്രദായമാകുന്നു. അള്ളാഹുവിൻ്റെ വചനം, ആ വചനത്തിലൂടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല മറ്റു സൂറത്തുകളിലും മലായിക്കത്തുകൾ അവർ വളരെ അണിയായി നിന്നുകൊണ്ടാണ് അള്ളാഹുവിന് ഇബാദത്തെടുക്കുക എന്ന് അള്ളാഹു അവരെ വിശേഷിപ്പിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അണിയായി നിന്നുകൊണ്ട്, സ്വഫായി നിന്നുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന് ഇബാദത്തെടുക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ, സ്വർഗാവകാശികളിൽ നാം ഓരോരുത്തരെയും, നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കിതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 163-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗവും തുടർന്ന് 166 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 554-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. പീസ് ഖുർആൻ റേഡിയോ തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹസീൻ. സൂറ ബക്കറയിലെ 165-166 വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 164 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാഅല്ലാ 165-166 ആയത്തുകളാണ് ഇന്ന് എടുക്കുന്നത്.

0: رأوا العذاب وتقطعت بهم الأسباب.
1: പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ശ്രദ്ധിക്കുക. വമിനന്നാസി, നൂൻ ശദ്ദ് മണിക്കണം. മയ്യത്തഖിദു, സാക്കിനാ നൂന് ശേഷം യാ, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മയ്യത്തഖിദു, മയ്യത്തഖിദു മിൻ ദൂനില്ലാ, മിൻ ദു, സാക്കിനാ നൂന് ശേഷം ദാൽ ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ലാ. എന്താദൻ, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. എന്താദൻ യുഹിബ്ബൂനഹും, തൻവീന് ശേഷം യാ, ഇത് ഗാം ബിഗുന്ന, തൻവീനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്താദൻ യുഹിബ്ബൂനഹും, ഇവിടെ യുഹിബ്ബൂനഹും, യുഹി ഹ, അതിൻ്റെ മഖ്റജ് അഥവാ അക്ഷരം വരുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ്. തെറ്റാതെ കൃത്യമായിട്ട് പാരായണം ചെയ്യണം. യുഹിബ്ബൂനഹും അല്ല യുഹൈ. യുഹിബ്ബൂനഹും കഹുബില്ലാഹ്, ഇവിടെയൊക്കെ അങ്ങനെ തന്നെ, കഹുബില്ലാഹ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വല്ലദീന ആമനു, വല്ലസീന അല്ല വല്ലദീന, ആമനു അഷദ്ദു, മദ്ദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഹുബ്ബൻ ഹ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹുബ്ബൻ ലില്ലാഹ്, തൻവീന് ശേഷം ലാമു വന്നാൽ ഇത് ഖംബിലാകുന്ന, അവിടെ മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം വേണ്ടത്. ഹുബ്ബൻ ലില്ലാഹ്, ഇങ്ങനെ. وَلَوْ يَرَى الَّذِينَ ظَلَمُوا وَلَوْ يَرَى الَّذِينَ ظَلَمُوا ظَلَمُوا എന്നല്ല പറയേണ്ടത്, ظَلَمُوا إِذ, ഇവിടെയും മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. إِذْ يَرَوْنَ الْعَذَابَ, إِذْ يَرَوْنَ الْعَذَابَ, عَذَاب അല്ല عَذَاب. നൂന് ശദ്ദ് മണിക്കണം. അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, ഖുവ്വത ലില്ലാഹി ജമീഅ, നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടി നിർത്തേണ്ടത്. ജമീഅ. വ അന്നല്ലാഹ, നൂന് ശദ്ദ് മണിക്കണം. ഷദീദുൽ അദാബ്, ഷദീദുൽ അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അസാബ് എന്ന് അല്ല പറയേണ്ടത്, ഷദീദുൽ അസാബ് അല്ല, ഷദീദുൽ അദാബ്. അടുത്ത ആയത്ത്, ഇസ് തബറ അല്ലദീന തുബിഉ, ഇസ് തബറ, ഈ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ് തബറ ഇസ്തബറ എന്ന് ഓതരുത്, ഇസ്തബറ അല്ലദീന, ഹംസ എല്ലാം ഉച്ചാരണത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരണം. ഇസ്തബറ അല്ലദീന തുബിഉ, താഇന് ഷദ്ദ് ദമ്മാണ്. ഇസ്തബറ അല്ലദീന തബിഉ എന്ന് അല്ല ഓതേണ്ടത്, ഇസ്തബറ അല്ലദീന തുബിഉ. മിനല്ലദീന തബഉ, അടുത്തത് മിനല്ലദീന ത, താഇന് ഷദ്ദ് ഫതഹാണ്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, ഇങ്ങനെ. ഇവിടെ രണ്ട് ഇത്തബഉ എന്നുള്ള പദത്തിൽ ആയിന് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഹംസയായി പോവരുത്. മിനല്ലദീന തബഉ വറഉൽ അദാബ, ഇവിടെയും വളരെയധികം ശ്രദ്ധിക്കണം. വറ അവു, വറ അവു, വാവിന് ദമ്മുണ്ട്, സുക്കൂനല്ല. വറ ഔ എന്നല്ല, വറ ഔൽ അദാബ അല്ല, വറ അവുൽ, വവി വു, വറ അവുൽ അദാബ്. അയിന് ദാല് എല്ലാം

الأسباب بهم الأسباب അവസാനത്തിൽ അസ്ബാബ് ബാഇനെ കൃത്യമായിട്ട് കേൾക്കണം. ഖൽഖലയുടെ അക്ഷരമാണ്. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 165, 166 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 165, 166 വചനങ്ങളാണ് ഇന്ന് നമ്മെ പഠിപ്പിച്ചത്, അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന കാരികളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
2: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Quran Radio Khatamul Quran. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

0: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത്
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: സലാത്തു വസ്സലാം അലാ അൽ മബ്ഊസ് റഹ്മത്തു ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ ഹാഖ 19-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. فأما من أوتي كتابه بيمينه فأما ميم شد لم لون منكيا بين من أوتي إلهار من أوتي إلهار من أوتي ഒട്ട് മണിക്കണ്ട എങ്ങനെ
3: من أوتي
2: ترمدي كتابه بيمينه فيقول ഹാ ഉമു അടമദ് മുത്തസില് നല്ലോണം നീട്ടണം. ഉഖ്റഉ കിതാബിയ ഇന്നി ലനന്തു ഇന്നി മദ് നന്നായിട്ട് മണിക്കുക, നൂൻ മുശദ്ദദയാണല്ലോ. ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അവിടെ മുലാഖിൻ തൻവിൻ ശേഷം ഹാവ് ഇലഹാറാണ്. മുലാഖിൻ ഹിസാബിയ, മുലാഖിൻ ഹിസാബിയ, അങ്ങനെ
3: മുലാഖിൻ ഹിസാബിയ.
2: ഫഹുവ ഫീ ഈഷത്തിർ റാളിയ. ഫഹുവ ഫീ ഈഷത്തിൻ തൻവീന് പിന്നെ റ, അപ്പോൾ ഒട്ടും ഉന്നത്തില്ലാതെ. ഇദ്ഗാം ബിലാ ഗുന്ന. ഈഷത്തിർ റാളിയ ഫീ ജന്നത്തിൻ ആലിയ. തൻവീന് ശേഷം ഐനാണ്, അതും അങ്ങനെ തന്നെ ഒട്ടും ഉന്നത്ത് ഇല്ലാതെ. ജന്നത്തിൻ ആലിയ. ഖുതൂഫുഹാദാനിയ. കുലു വശ്റബു ഹനീഅൻ. ഹനീഅം ബിമാ ഇഖ്ലാബാണ്, തൻവീന് ശേഷം ബാ ആണ്. അപ്പോൾ ഹനീഅൻ മദ്ദുണ്ട്, അവിടെ മദ്ദും പിന്നെ മണിക്കും ചെയ്യുക, അതിന് ശേഷം മണിക്കും ചെയ്യുക. ഹനി

0: ഖുതൂഫുഹാന ആകരുത്, ഖുതൂഫുഹ. ഖുതൂഫുഹ ഖുതൂഫുഹ ദാനിയ
1: ഖുതൂഫുഹ ദാനിയ.
0: കുലു വശ്രബു ഹനീഅം ബിമാ അസ്ലംഫ്തും ഫിൽ അയ്യ.

0: അത്രയും മതി. അപ്പോൾ 29-ാമത്തെ ആയത്തായി. വാഖിറു ദഅവാന അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റും എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്കെത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിന്റെയും ആനന്ദത്തിന്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. ലോകപ്രശസ്ത കാരിയുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് തെൻസീൽ പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബക്കറയിലെ 253 മുതൽ സൂറത്തു ആലുംറാൻ 92 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.